ഭക്തരുടെ മനസ്സിൽ ആഘോഷത്തിന് നേതൃത്വത്തിലേക്കുന്നു ദേവസ്തുതികൾ. പരമ്പരാഗത വിശ്വാസ പ്രമാണങ്ങൾക്കും ജ്യോതിഷ കൽപ്പനകൾക്കും വിധേയമായി ചിട്ടപ്പെടുത്തിയ ദേവസ്തുതികളിൽ സോപാന സംഗീത ശാഖ ക്ഷേത്രകലകളിൽ പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നു. ഈശ്വരനോടുള്ള അടങ്ങാത്ത ഭക്തിയും അഭിവാഞ്ചിയും വിശ്വാസവുമാണ് സോപാന സംഗീതത്തിന്റെ അടിസ്ഥാന ശില. ശിവകുമാർ അമൃതകല ആലപിക്കുന്ന സോപാന സംഗീതം.

0: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യാനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മൂണിനെയും മോദി കണ്ടു.
1: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തുപറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിന് ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്കിയയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തുവിദ്യ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടനാനുഭവത്തെ മാറ്റിമറിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ രണ്ടാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ച വരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. രണ്ടാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കയറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി തിളങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിൽ യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവെ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
1: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ യുകെ യുഎഇ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ENT, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-99241. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടും. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു പ്രഭാതം, നല്ലൊരു ശുഭദിനം ആദ്യം തന്നെ നേരുകയാണ്. ഞാൻ ആർജി അമൃത കാർത്തിക. ഗ്രീറ്റിംഗ് കാർഡ്സിലേക്ക് എല്ലാമായ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ അറിയിക്കാനായിട്ടുള്ള സമയമായി. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 3:31 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒന്നും തന്നെ കളയാതെ ഓർത്തുകൊണ്ട് അവരുടെ ആ ഒരു സ്പെഷ്യൽ ഡേ, ഇനി വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, അങ്ങനെ എന്താണോ ആ ഒരു സ്പെഷ്യൽ ഡേ, അത് മറക്കാതെ അവരുടെ കാതോരം എത്തിക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0469 2730 330 0469 2730 3333. അപ്പോ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ വിഷസും വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് ദാ ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമുക്കറിയാം ഈ ഒരു സാഹിത്യ രൂപേണയൊക്കെ പറഞ്ഞാൽ രാത്രിയുടെ നിശബ്ദത അവസാനിക്കുമ്പോൾ ജീവിതം വീണ്ടും അതിന്റെ താളം കണ്ടെത്തുന്നു എന്ന് പറയും. അതായത് ഓരോ പ്രഭാതവും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് വഴികളുണ്ട് എന്നുള്ളതല്ലേ. നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓ കഴിഞ്ഞു, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പം ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നിരിക്കുന്നു. എന്നാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിക്കോട്ടെ, ഇതെങ്ങനെ മറികടക്കാമെന്നായിക്കോട്ടെ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. നമുക്ക് കിട്ടിയ ഈ ഒരു ജീവിതം എങ്ങനെ അതിനെ അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരുപാട് ഡൗൺ ആകുന്നവരെ നമ്മൾ ചുറ്റുപാടും കാണാറുണ്ടല്ലേ. പക്ഷെ അങ്ങനെയല്ല, ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസങ്ങളും ഏറ്റവും മനോഹരമാക്കി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ നല്ല യാത്രയുടെ തുടക്കത്തിലേക്ക് നിങ്ങളെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമുക്കറിയാം ഓരോ ദിവസത്തിനും ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ചരിത്രങ്ങൾ പറഞ്ഞ് പോകാറുമുണ്ട്. ഇന്ന് June 17 ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മരുഭൂവൽക്കരണത്തിനും വരൾച്ചയ്ക്കുമെതിരെയുള്ള ലോക ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നു. ഇനി മറ്റൊന്ന്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ ദിവസം കൊച്ചി മെട്രോ ദിനവുമാണ് കേട്ടോ. അതായത് 2017 June 17 കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. കേരളത്തിന്റെ ആദ്യത്തെ മെട്രോ റെയിൽ പദ്ധതി കൂടിയാണിത്. അതുപോലെ തന്നെ മറ്റൊന്ന്, പച്ചക്കറികൾ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന നാഷണൽ ഈറ്റ് യുവർ വെജിറ്റബിൾസ് ഡേ പോലുള്ള ഒരു ദിനങ്ങളും ഇന്ന് ആചരിക്കപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സത്യല്ലേ. ഈ ഒരു പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ അല്ലെങ്കിൽ കൃഷി ചെയ്ത പച്ചക്കറികളാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ വരുന്നതൊക്കെ എത്രത്തോളം നമുക്ക് നല്ലതാണ് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കണം. എന്നാലും ഉണ്ട് നല്ലതല്ലെന്നല്ല, നമ്മളെന്നാലും അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം പച്ചക്കറികൾ കഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടി, അതായത് നാഷണൽ ഈറ്റ് യുവർ വെജിറ്റബിൾസ് ഡേ എന്നുള്ള ഒരു ദിനം കൂടിയാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിങ്ങളുടെ ആശംസകൾ അറിയിക്കുക. കുറച്ച് മെസ്സേജൊക്കെ നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു കേട്ടോ, കുറച്ചല്ല കുറേയേറെ മെസ്സേജുകളൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് ആദ്യം നമ്മുടെ സുലൈ ചേട്ടന്റെ മെസ്സേജിൽ നിന്ന് തന്നെ ഇന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം അല്ലേ. വിമർശിക്കാം, അത് ക്രിയാത്മകമായിട്ടായിരിക്കണം. ഉപദേശിക്കാം, അത് പ്രായോഗികമായതായിരിക്കണം. നിർദ്ദേശിക്കാം, അതിൽ പുതുമയുണ്ടാകണം. മറ്റുള്ളവരെ തിരുത്താൻ ശ്രമിക്കാം, ആ തെറ്റ് നമ്മിലില്ലെങ്കിൽ. ശുഭദിനം നേരുന്നു സുലൈ അയിനിക്കോട്. സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ സുലൈ ചേട്ടന് നല്ലൊരു ദിവസത്തിൻ്റെ ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ് കേട്ടോ. മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ ചേട്ടനും ഫാമിലിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലൂടെ ആദ്യത്തെ ഗാനത്തിലേക്ക് പോകാം. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു എനർജിയൊക്കെ തരുന്ന ഒരു പാട്ട്, അപ്പോൾ നമുക്കത് ആസ്വദിക്കാം. അതിനുശേഷം അറിയാം ഇന്നത്തെ ഫസ്റ്റ് കോളർ ആശംസകളുമായി എത്തുന്നത് ആരാണ് എന്നുള്ളത്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: എന്തല്ലേ, രാവിലെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ട് നോക്കിയേ, ആ ഒരു ദിവസത്തിന് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അടിപൊളിയാണല്ലേ. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു ഗാനം, ഈ ഒരു പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ചോദിക്കും, അമൃതയ്ക്ക് ഏത് പാട്ടാണ് അമൃത ഇഷ്ടമല്ലാത്തതെന്ന്? എനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡ്സിലെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ് കേട്ടോ. നോക്കട്ടെ, ഐശ്വര്യമായിട്ടാണോ ആ കോളർ എത്തുന്നത് എന്നുള്ളത് കേട്ടിട്ട് ഞാൻ പറയാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഐശ്വര്യ ഐശ്വര്യ ഐശ്വര്യ എത്തിയിരിക്കുന്നു. എന്നും അനിൽ ചേട്ടാ, എന്തോ
1: കുങ്കുമ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ടോ?
0: ആര്, അനിൽ ചേട്ടനെയാണോ ഉദ്ദേശിച്ചേ? കുങ്കുമ സൂര്യൻ
1: ഉദിച്ചു വരുന്നുണ്ടെന്ന്?
0: ഓ, ഉദിച്ചു വരുന്നുണ്ടെന്ന്. ഞാനോർത്തിനി കുങ്കുമനിര സൂര്യൻ, കുങ്കുമ സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ ഞാൻ ഇങ്ങ എത്തിയെന്ന് പറഞ്ഞതായിരിക്കും. അങ്ങനല്ലല്ലോ അല്ലേ. ഓക്കെ, അനിൽ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്? സ്മിത ചേച്ചിയുടെ മകൾ അഭിയ,
1: വീട്ടിൽ വിളിക്കുന്ന അമ്മു,
0: വീട്ടിൽ വിളിക്കുന്നത് അമ്മു എന്ന്. അപ്പൊ അമ്മു എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അമ്മുവിന്റെ ബർത്ത്ഡേ ആണ്.
1: ഹാപ്പി ബർത്ത്ഡേ നേരുന്നു.
0: പിന്നെ
1: നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും എന്റെ ഒരു ദിവസം ഇന്ന് വരൾച്ചാ ദിനമല്ലേ? അപ്പം ഇപ്പൊന്നും വെള്ളം, ഞങ്ങളുടെ ഇപ്പഴും വെള്ളമില്ല, മഴ പെയ്തിട്ടും വെള്ളമില്ല, കിണറൊന്നും കുഴിക്കാൻ
0: കിണറ്
1: ഒന്നും കുഴിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ പറമ്പിലും.
0: ഇന്ന് മരുഭൂവൽക്കരണത്തിനും വരൾച്ചയ്ക്കും എതിരെയുള്ള ലോകദിനം. ഓക്കെ,
1: നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും അപ്പൂസ് കുട്ടിക്കും, മുറുകാക്കാർ കുട്ടി, ദീപക്കുട്ടി, ഞങ്ങളുടെ വീട്ടിലെ ചങ്കുകൾക്കും നല്ല ദിവസം. പ്രിയപ്പെട്ട എല്ലാ സ്വതാക്കും.
0: ഓക്കെ ചേട്ടാ, അപ്പോൾ അനിൽ ചേട്ടനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. നോക്കട്ടെ ഇനി അങ്ങോട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കൈനീട്ട് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പൊ അനിൽ ചേട്ടാ അടിപൊളിയാവട്ടെ കേട്ടോ. ചേട്ടന്റെ ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അതുപോലെ അമ്മു, അമ്മുവിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അമ്മു. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേക്ക, ഒരുപാട് ജന്മദിനങ്ങൾ. അയ്യോ അടിപൊളി, അതൊരു വലിയ സന്തോഷമാണല്ലോ. പേരൊക്കെ ഇട്ടോ, അതോ പേരൊക്കെ നോക്കി വെച്ചിരുന്നോ? ആണോ, പേരൊക്കെ ഇടണം, അടിപൊളി. ശരി, അപ്പൊ അതിനുള്ള ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ, ആട്ടുകുട്ടിക്കും ആട്ടുകുട്ടിയുടെ അമ്മയ്ക്കും. ഓക്കെ, അപ്പൊ അതുപോലെ അമ്മു, നമ്മൾ അമ്മുവിന്റെ കാര്യമാണ് പറഞ്ഞത്. അമ്മുവിന് ഇനി ഒരുപാട് ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, മനോഹരമായ ദിവസങ്ങൾ ആവട്ടെ എന്നും ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അനിൽ ചേട്ടൻ, അനിൽ വായ്പൂർ, അനിൽ ചേട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അനിൽ ചേട്ടന്റെ ഫ്രണ്ട് സ്മിത ചേച്ചിയുടെ മകൾ അമ്മു, അമ്മുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മുടെ ആശംസകൾ അമ്മുവിനും നേരാം. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. സുലഭ ചേച്ചി ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പിക്ചർ മെസ്സേജ് ആണ്. നമ്മുടെ പത്തുമണിപ്പൂവിന്റെ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു അല്ലേ, ആണല്ലേ. ഓക്കെ, അപ്പോ സുലഭ ചേച്ചിക്കും ഈ ഒരു ദിവസത്തിന്റെ, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളും മനോഹരമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അടുത്ത കോളർ, ഗുഡ് മോർണിംഗ്. എന്തിനാണോ വിളിച്ചത്, ഒന്ന് കട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞതുപോലാണ്. ഇതാരാണ്, യാറത് വിളിച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തു, ചോദിച്ചു ദാ വന്നു ദേ പോയി. യെസ്, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. നമ്മുടെ അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം, അഷ്റഫേടിന്റെ മെസ്സേജാണ്. കൊതിക്കുന്നതൊന്നും നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം, ലഭിക്കുന്നതാവട്ടെ തീരെ പ്രതീക്ഷിക്കാത്തതും. ഇത് നമുക്ക് വരാനുള്ളത് ആണ് എന്ന് വിശ്വസിക്കുക, നല്ലതായാലും ചീത്തയായാലും ഈ സമയവും കടന്നു പോകുമെന്നുകൂടി ചിന്തിക്കുക. വരും നിമിഷങ്ങളും ദിവസങ്ങളും നല്ലതായി കൂടുന്നില്ല, ജീവിതം സന്തുഷ്ടമാവട്ടെ. ശുഭദിനം നേരുന്നു ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറം. ഓക്കെ അഷ്റഫേട്ടാ, അഷ്റഫേട്ടനും ഈ ഒരു ദിവസത്തിന്റെ ഒരു ആശംസ അറിയിക്കുകയാണ്. മുന്നോട്ട് നല്ല ദിവസങ്ങളും ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ചേട്ടനും ഫാമിലിക്കും. അടുത്ത കോളർ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. രാജപ്പൻ, ബാലപ്പുറം.
0: രാജപ്പൻ ചേട്ടൻ, രാജപ്പൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് ഇഷ്ടമുള്ള പാട്ടൊക്കെ? ഇന്നലെ ചോദിച്ചു,
2: രാവിലെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നു.
0: അതെ അതെ അതെ, അല്ല ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇന്നലെ ചോദിച്ചു, കേട്ടു, ആസ്വദിച്ചു, കിടന്നുറങ്ങി.
2: തീർച്ചയായിട്ടും, എപ്പോഴും പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്.
0: അതെ അതെ, അപ്പൊ ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാന്, പാട്ട് ഇങ്ങനെ ഡോറൊക്കെ അടച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മുടെ കുട്ടികൾ കുട്ടിപ്പട്ടാളങ്ങൾ പഠിക്കുകയാണ് ഇവിടെ
2: അല്ലേ? ഓക്കെ, പാട്ടിനോടുള്ള ആഗ്രഹമുണ്ട്
0: വിളിച്ചു. അതെ അതെ, ഞാനതിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഭയങ്കര പതുക്കെ. ഓക്കെ, അപ്പൊ രാജപ്പൻ ചേട്ടാ പറയൂ, ഇന്ന് ആശംസ ആർക്കാണ്?
2: ഇന്ന് ആശംസ പ്രത്യേക ആശംസകളൊന്നും ഇല്ല, ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിംഗ് ഡേ ആഘോഷിക്കുന്നവർക്കും മറ്റാഘോഷങ്ങളൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ റേഡിയോ കേൾക്കുന്നവരിൽ ഒരുപാട് പേര് കാണും.
0: അതെ അതെ, ഓക്കെ ചേട്ടാ. അപ്പോ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ദിവസങ്ങളാവട്ടെ. ഓക്കെ ഓക്കെ, നമ്മുടെ രാജപ്പൻ ചേട്ടനാണ് പാലപ്പുറയിൽ നിന്ന് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്. അപ്പോൾ ആശംസകൾ ഇങ്ങനെ മെസ്സേജിലൂടെയും അതുപോലെ നേരിട്ടും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ ആശംസകൾ നിങ്ങൾക്കും അറിയിക്കാം, വിളിക്കണം നമ്പർ 0469273033. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് 9495730333. 9495730333. അപ്പൊ നെക്സ്റ്റ് കോളർ ഉണ്ട്. ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നിന്നും സിറാജ് ഏട്ടൻ അല്ലേ? ഒന്ന് ഹലോ എന്ന് വെച്ചപ്പോഴത്തേനും ടിഷ് പോയി, മറ്റേ സ്വിച്ച് ഇട്ട പോലെ. ആ ഓക്കെ, അപ്പൊ സിറാജ് ഏട്ടാ പറയൂ, എന്തൊക്കെയുണ്ട്? മഴയുണ്ടോ അവിടെ?
3: ഇല്ല, മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്.
0: നല്ല കാലാവസ്ഥയല്ലേ? ഓക്കെ, ഇവിടെ വെളുപ്പിന് നല്ല മഴയായിരുന്നു, ഭയങ്കര മഴ. ഓക്കെ, അപ്പൊ പറയൂ ഇന്നത്തെ ആശംസ.
3: അപ്പൊ ഇന്നത്തെ ആശംസ, ഇന്നലെ നമ്മളെ അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് സുനിൽ ചേട്ടന്റെ പിറന്നാളായിരുന്നു, അതുപോലെ നമ്മളെ അമ്പാടിക്കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന്റെ തലേ ദിവസം നമ്മളെ ബഷീർ ഖാന്റെ മകന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഒന്നും ആശംസ പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ബിലേറ്റഡ് ആയിട്ട് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. പിന്നെ ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും പിന്നെല്ലാ കൂട്ടുകാർക്കും അമൃതമോക്കൊക്കെ നല്ല ദിവസമാവട്ടെ.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ സിറാജ് ഏട്ടനും അതുപോലെ തന്നെ സിറാജ് ഏട്ടന്റെ ഫാമിലിക്കും ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ദിവസങ്ങളാവട്ടെ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഒരു ദിവസം ഞാൻ എത്ര ഓക്കെ അല്ലേ പറയുന്നത്, എന്ത് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ സിറാജ് ഏട്ടനാണ് വിളിച്ചത്, ആശംസകൾ അറിയിച്ചത്, അങ്ങ് വയനാട്ടിൽ നിന്നുമാണ് വിളിച്ചത്. ഇങ്ങനെ ആശംസകളൊക്കെ വരട്ടെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19:46 ആകുമ്പോൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനം ദാ നിങ്ങൾക്കായി വരുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

ശരിക്കും ഇന്ന് രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നപ്പോ ഒരു രക്ഷയില്ലാത്ത മഴ, എന്നുവെച്ചാ ഭയങ്കര ശബ്ദവും. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇന്ന് ഫുൾ ഡേ ഇതുപോലെ മഴയായിരിക്കുന്നു. പക്ഷെ ഇപ്പം പുറത്തേക്ക് നോക്കുമ്പോൾ അങ്ങനൊരു മഴ പെയ്തതായിട്ടേ കാണുന്നില്ല. ഈ മഴയുടെ ഒരു കാര്യമല്ലേ, ദാ വന്നു ദേ പോയി ചിലർ വിളിക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ വിജി ചേച്ചി ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെമ്പകപ്പൂ എനിക്ക് ഇങ്ങനെ നീട്ടിയിട്ടുണ്ട് ചേച്ചി, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, സന്തോഷമായല്ലോ. അപ്പൊ വിജി ചേച്ചിക്കും ഫാമിലിക്കും

0: നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് അയച്ചിരിക്കുന്നത് മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? മനസ്സൊന്ന് തെറ്റിയാൽ നാം പിന്നെ ഭ്രാന്തനാണ്. ശരീരം തളർന്നു പോയാൽ പിന്നെ രോഗിയാണ്. ശ്വാസം നിലച്ചു പോയാൽ ജീവനില്ലാത്ത വെറും ജഡവും. എല്ലാവർക്കും അഹങ്കാരരഹിതമായ ഒരു സുപ്രഭാതം. വേണുഗോപാൽ കിടങ്ങറ. ഓക്കെ, വേണുഗോപാൽ ചേട്ടൻ്റെ മെസ്സേജാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മെസ്സേജിലൂടെ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അഹങ്കാരമോ അല്ലെങ്കിൽ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളോ ഒന്നുമില്ലാതെ ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക അല്ലേ. സ്നേഹം നമ്മുടെ മനസ്സിലൊക്കെ ഒന്ന് സ്നേഹം, അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു സ്നേഹം കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ സ്നേഹം നിറച്ചാൽ മതി. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ തെറ്റായിട്ട് ചിന്തിക്കാൻ ഒന്നും സാധിക്കില്ലെന്നേ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ മനസ്സിലിങ്ങനെ സ്നേഹം നിറഞ്ഞു തുളുമ്പട്ടെ. വേണുഗോപാൽ ചേട്ടനും ഫാമിലിക്കും മുന്നോട്ട് നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. അടുത്ത കോളർ ഉണ്ട് നമ്മുടെ കൂടെ. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആന്റണി കടവന്ത്ര അല്ലേ? ആന്റണി ചേട്ടാ,
1: നല്ല വിശേഷം. ഇത് എന്തെങ്കിലൊക്കെ ഒരു ആശംസ പറയാനുള്ളപ്പോഴാണ് രാവിലെ വിളിക്കാറുള്ളത്.
0: പറഞ്ഞു.
1: അത് ഒരുപാട് അകലുള്ള സുഹൃത്തുക്കളെയൊക്കെ ഒന്നും ആശംസ പറയാൻ വിളിക്കില്ല. അടുത്ത സുഹൃത്ത്, അങ്ങനെ ഒരു സുഹൃത്താണ്. ആ ഒരു സുഹൃത്തിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ പേര് ശരത്ചന്ദ്രൻ എന്നാണ്.
0: ശരത്ചന്ദ്രൻ IPS.
1: അദ്ദേഹം ഞങ്ങളെ എറണാകുളം ജില്ലയിൽ മുളവുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വല്ലാർപാടം മുളവുകാട് എന്ന്
0: കേട്ടിട്ടുണ്ടോ? പിന്നെ
1: മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഞാനായിട്ട് ഭയങ്കര പ്രായ വ്യത്യാസം ഉണ്ട്. എന്നെക്കാളൊരു 10-16 വയസ്സിന് മൂത്തതാണ്.
0: പക്ഷെ
1: അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം തുടങ്ങിയുള്ള സൗഹൃദമാണ്. അതായത് 79 തുടങ്ങിയുള്ള സൗഹൃദമാണ്. 1979 തുടങ്ങി. ഇന്നലെ വിളിച്ചിരുന്നു എന്നെ. അദ്ദേഹത്തിന്റെ മക്കള് രണ്ടുപേരും, ഒരാള് ന്യൂസിലാൻഡിലും ഒരാള് ബോംബെയിലും ആണ്. മകള് കല്യാണം കഴിച്ചു പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞ പുള്ളി തനിച്ചാണ് ആ വീട്ടില്. പനമ്പുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പനമ്പുകാട് ഈ ദ്വീപാണത്, ദ്വീപാണല്ലോ. അവിടെ നിന്ന് വൈപ്പങ്കരക്ക് ഗോശ്രീ പാലം വന്നപ്പോഴാണ് അത് ഇതൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്, അല്ല ടച്ച് ചെയ്താണ് ഈ പാലം പോണത്. അങ്ങനെയാണ് ആ ദ്വീപ് എന്നുള്ളത് ഉപദ്വീപിലേക്ക് മാറി സ്ഥലം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു 4 ഷർട്ട് തയ്ച്ചു തരണം. അപ്പൊ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാൽ പോലും ഞാൻ തയ്ച്ചു കൊടുക്കാറില്ല, കാരണം എനിക്ക് വർക്ക് വേറെ ഒരുപാടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനാണ് ആ സൗഹൃദം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അളവെടുത്ത് പയ്യെ കണ്ണ് സർജറി ചെയ്തിരിക്കുകയാണ്. ഇന്നലെ പച്ചാളത്തൊരു മരിപ്പുണ്ടായിരുന്നു, അവിടെ വന്നപ്പോ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അറിഞ്ഞില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ട് പുള്ളിനെ വിളിച്ച് വിഷയനായിട്ട് വിളിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന്, 80 ജന്മദിനമാണെന്നാണ് എന്റെ ഓർമ്മ.
0: അപ്പോ
1: അദ്ദേഹത്തിന് എല്ലാവിധ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരെയാണ്. ശരത്ചന്ദ്രൻ സർക്കാർ ജീവനക്കാരനും കൂടി ആയിരുന്നു.
0: അപ്പൊ
1: അതൊന്ന് മൈ ഫാസ്റ്റിലൂടെ ഒന്ന് അങ്ങോട്ട് എത്തിച്ചേക്കണ പനമ്പുക.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഓക്കെ ചേട്ടാ, അപ്പോ നമ്മുടെ ശരത് അദ്ദേഹത്തിന് എല്ലാവിധ സാറിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഇനി ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും ഭഗവാൻ നൽകട്ടെ. അതുപോലെ തന്നെ
1: നിങ്ങൾക്കും ഒരു ആശംസ കൂടി പറയാനുണ്ട്.
0: പറഞ്ഞു.
1: എല്ലാവർക്കും ഒരു ആശംസം കൂടി പറയാനുള്ളത്, നല്ല ദിനം കൂടി പറയാനാണ്.
0: ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മുടെ ആന്റണി ചേട്ടനാണ് വിളിച്ചത്. ആന്റണി ചേട്ടന്റെ അടുത്ത സുഹൃത്ത് ശരത്, അദ്ദേഹത്തിന്റെ ശരത് ബർത്ത്ഡേ ആണ്. നമ്മുടെ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ അദ്ദേഹത്തിനും നേരാം. അതുപോലെ ആന്റണി ചേട്ടനും ഫാമിലിക്കും പ്രത്യേക ആശംസകൾ നേരുന്നു. അടുത്ത മെസ്സേജിലേക്ക് നമുക്ക് പോകാം. രാജപ്പൻ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വിശ്വസിച്ച് സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ മൗനം പോലും മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള സ്നേഹമാണ് ജീവിതത്തിന്റെ വിജയം. ശുഭചിന്ത. രാജപ്പൻ പാലപ്ര. രാജപ്പൻ ചേട്ടാ, രാജപ്പൻ ചേട്ടനും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പൊതിഞ്ഞുകെട്ടി മനസ്സിൽ സൂക്ഷിച്ചാൽ ഒരിക്കലും തിരിച്ചറിയപ്പെടാതെ പോകും. അർഹിക്കുന്ന ആൾക്കും മനസ്സിലാക്കി കൊടുക്കാൻ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. സുപ്രഭാതം, ശുഭദിനം. നാരായണൻ നായർ, ഏറ്റുമാനൂർ. നാരായണൻ ചേട്ടന്റെ മെസ്സേജാണ്. കറക്റ്റ് കാര്യമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ചിലരുണ്ടല്ലോ, ചിലർ പറയും ഞാൻ ഭയങ്കര സീരിയസ് ആണ്, കാരണം ഞാൻ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം ഞാൻ അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ ഇച്ചിരി ഫ്രീ ആണെന്ന് കണ്ടാൽ എല്ലാവർക്കും എന്നോടുള്ള ബഹുമാനം പോകും. അങ്ങനെയൊന്നും വേണ്ട. എന്നോടൊരു ചെറിയ ഭയവും ഒരു ഭയഭക്തി ബഹുമാനം എന്നോട് എപ്പോഴും എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. സ്നേഹം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളത് പുറത്തെടുക്കണം അല്ലേ, പുറത്ത് കാണിക്കണം. ഒരു ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിക്കുക പോലും ഇല്ല, ചിലര് കടിച്ചു പിടിച്ചിരിക്കും. അതായത് ഞാൻ സീരിയസ് ആണ്, ഞാൻ ഒരു ഭീകരനാണെന്ന് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സ്നേഹം ഈ പറഞ്ഞ ഈ ഒരു മെസ്സേജ് പോലെ തന്നെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുക. കാരണം അതൊരിക്കലും എന്താ പറയുക, പിന്നീടൊന്നും കൊടുക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചെന്ന് വരില്ല. പിന്നീട് ചിന്തിച്ചിട്ടും കാര്യമില്ല. അവസാന സമയം അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിലൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഷോ എനിക്ക് നിങ്ങൾക്ക് സ്നേഹം നൽകാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉള്ളിൽ നിറയെ സ്നേഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്നേഹിക്കുക. ഞാൻ ഇതിന് തൊട്ട് മുമ്പും പറഞ്ഞതല്ലേ, നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ അതുകൊണ്ട് നിറഞ്ഞു തുളുമ്പട്ടെ. അപ്പോൾ നാരായണൻ ചേട്ടന് ഫാമിലിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ചേട്ടനും ഫാമിലിക്കും മനസ്സ് നിറയെ സ്നേഹം ഇങ്ങനെ തുളുമ്പി നിറയാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, അടുത്തത് നമ്മുടെ മിനി ചേച്ചിയുടെ മെസ്സേജാണ് കേട്ടോ. മിനി ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്, അമ്പിളിയുടെ ഹസ്ബൻഡിന് നല്ലൊരു ആശംസകൾ ഇന്നലെ പറയാൻ പറ്റിയില്ല, അപ്പോൾ ഇന്ന് ഒരു ആശംസ അറിയിക്കുന്നു എന്നാണ് മിനി ചേച്ചി ഉദ്ദേശിച്ചത്. എല്ലാവർക്കും സ്വന്തം കാര്യം തന്നെയാണ് വലുത്. നമ്മുടെ സാഹചര്യം പോലും നോക്കാതെ അവർക്ക് വേണ്ടി സഹിച്ചതെല്ലാം മറന്ന് ചിലർ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കും. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് പലപ്പോഴും വെറുതെ ആവാറുണ്ട്. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും ആശംസകൾ. അമൃതകുട്ടിക്കും നല്ലൊരു ആശംസ നേരുന്നു മിനി റജി ചുമത്ര. മിനി ചേച്ചി താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. മിനി ചേച്ചിക്കും ഫാമിലിക്കും ഞങ്ങളുടെ വകയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ആശംസകളൊക്കെ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ആശംസകൾ ഇല്ലേ. അപ്പം മറക്കാതെ തന്നെ എല്ലാവരും അവരുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ നേരിട്ടും അതുപോലെ മെസ്സേജിലൂടെയും അറിയിക്കാം. വിളിക്കണം നമ്പർ 0469 2730 333. അപ്പം നമുക്ക് നെക്സ്റ്റ് സോങ് കേട്ടിട്ട് ഓടി വരാം കേട്ടോ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
2: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
0: സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ഇഷ്ടം പദ്ധതിയിൽ ലഭ്യമായ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പീഡിയാട്രിക് വിഭാഗത്തിൽ മാത്രം ലഭിക്കുന്ന സേവനങ്ങൾക്കും മരുന്നുകൾക്കുമുള്ള ബിൽ തുക എത്രയായിരുന്നാലും രോഗികൾ ആവശ്യപ്പെടുന്ന ഇളവ് ലഭ്യമാക്കുന്നു. അടിയന്തര ചികിത്സയ്ക്ക് അതിലെല്ലാ സഹായവുമായി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
1: ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
0: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഇന്ന് വേഗമാണല്ലേ സമയം ഓടി ഓടി പോകുന്നത്. 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 16 സെക്കൻഡും. അതിനൊരു കാരണമുണ്ടല്ലേ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുക, ഇതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമയവും പോകുന്ന അറിയില്ല. എന്നാൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യമായിക്കോട്ടെ, എത്ര എത്ര എത്ര ഒക്കെ ശ്രമിച്ചാലും ദൈവമേ സമയം പോകുന്നില്ലേ സമയം പോകുന്നില്ലേ എന്നുള്ളൊരു പരാതിയായിരിക്കും അല്ലേ. ഓക്കെ, സമയം പോകുന്നില്ലേ സമയം പോകുന്നില്ലേ എന്നുള്ളൊരു പരാതിയായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ദാ ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 38 സെക്കൻഡും ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ ഇങ്ങനെ വൈൻഡപ്പിലേക്ക് എത്തി വരുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം കേട്ടോ. മുൻപോട്ട് മാത്രമല്ല, ചില സമയങ്ങളിൽ പിറകോട്ട് വയ്ക്കുന്ന ചുവടുകളും വിജയത്തിലേക്ക് നയിക്കും. ശുഭദിനം നേരുന്നു ആബിദ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ലേ നമ്മുടെ വടംവലി. അതിൻ്റെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആബിദ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ചേച്ചിയുടെ ഫാമിലിക്കും നേരുകയാണ് കേട്ടോ. അമ്പിളി ചേച്ചി, ഇതാ ഒരു വലിയ നീണ്ട കഥ നമ്മുടെ ജഗതി ചേട്ടൻ പറയുന്ന പോലെ മെസ്സേജ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഹായ് റേഡിയോ മേക്ക് ഫാസ്റ്റ്, മോള് സേ ഗുഡ് മോർണിംഗ്. മോള് പറഞ്ഞ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേക ദിനമുള്ള പച്ചക്കറി ആശംസകൾ. അയ്യോ, പച്ചക്കറി ആശംസകൾ, പിന്നെ വരൾച്ചാ ദിന ആശംസകൾ എന്റെ ദൈവമേ നൽകുന്നു. പിന്നെ ഇന്ന് ബർത്ത്ഡേ ഉള്ള അമ്മു മോൾക്കും മറ്റു ബർത്ത്ഡേക്കാർക്കും 1000 ജന്മദിനാശംസകൾ നൽകുന്നു. ജലറാണിയായ കിടുക്കിടുക്കാച്ചി ഷീബ ചേച്ചിക്കും ചക്രക്കുട്ടി സിന്ധുവിനും സിറാജിനും അപ്പൂസിനും അമ്രൂസിനും ദീപൂസിനും നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. സ്വന്തം റേഡിയോ ഫാമിലിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മാക്ഫാസ്റ്റിലെ കോള് വിളിക്കുന്ന അനിലിനും ഇന്നലെ ആശംസകൾ പറഞ്ഞ എല്ലാ മുത്തുമണികൾക്കും സ്നേഹത്തോടെ അതിലേറെ ഇഷ്ടത്തോടെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നൽകുന്നു. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി ചേച്ചി. അതായത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ഒരു രീതികളുണ്ടല്ലോ മെസ്സേജ് അയക്കുന്നതിനും പറയുന്നതിനൊക്കെ. അതിനെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നീണ്ട മെസ്സേജാണ് അമ്പിളി ചേച്ചി ഇപ്പോൾ അയച്ചത്. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ചേച്ചിക്കും ഫാമിലിക്കും മുന്നോട്ട് നല്ല ദിവസങ്ങളാവട്ടെ. ഓക്കെ അമ്പിളി ചേച്ചി, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. ആനന്ദൻ ചേട്ടനാണ് കേട്ടോ, തിലാനൂരിൽ നിന്നും. ആനന്ദൻ ചേട്ടൻ നമസ്കാരം. അമൃത, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുലർക്കാല വന്ദനം ശ്രോതാക്കൾക്ക് ഞാൻ കൊടുക്കുന്നത്. സത്യമാണ് കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആനന്ദൻ ചേട്ടൻ

താനറിയാലോ, ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്റെ അവിടെ അവിടെ മുന്നിലായി പാടത്ത് രണ്ട് കൊക്കുകൾ ഇരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ്. ശരിയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നു സോങ്സ് ഓൺ ഡിമാൻഡിൽ അത്യാവശ്യം ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ കുറെ നാളുകൾക്ക് ശേഷമാണ് അല്ലേ. അപ്പോ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നിട്ടേൻ വന്നിട്ടേൻ, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ മാവിന്റെ ചുവട്ടിൽ വീണ പഴുത്ത മാങ്ങ ആർക്കും വേണ്ട. പഴുത്ത ചക്കകൾ ഏതൊക്കെയോ പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നു. വിരിഞ്ഞ പൂക്കൾ മഴ കൊള്ളുന്നത് കൊണ്ട് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. പറമ്പിലൊക്കെ പച്ചക്കാടുകൾ ഏതൊക്കെയോ കാട്ടുപൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുപ്രഭാതം നേർന്നുകൊണ്ട് തിലാനൂരിൽ നിന്ന് ആനന്ദൻ ചേട്ടൻ. അതായത് മൊത്തത്തിൽ നമ്മുടെ മഴയുടെ ഒരു കാര്യമാണ് ചേട്ടൻ പറഞ്ഞു വന്നത് അല്ലേ. ഈ ഒരു മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില വ്യത്യാസങ്ങളും പ്രകൃതിക്ക് സംഭവിക്കുന്ന ചില ചില മാറ്റങ്ങളും ഒക്കെ ഈ ഒരു മെസ്സേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആനന്ദൻ ചേട്ടാ, ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ആനന്ദൻ ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 നൽകുകയാണ്. മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളാവട്ടെ. ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകൾ, പ്രഭാത കാഴ്ചകൾ ഞങ്ങളെ അറിയിക്കുക. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ ഇനിയും ഉണ്ടാവട്ടെ. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. രേഖ ചേച്ചിയാണ്. ഓ, എനിക്ക് വയ്യ, മറ്റേ ഡി ജെ പോലൊക്കെയാണ് ഗുഡ് മോർണിംഗ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ പല കളങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് രേഖ ചേച്ചി, ഗുഡ് മോർണിംഗ്. അമൃതകുട്ടിയുടെ സുഹൃത്തുക്കളെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കാതോരം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ട് ആശംസകൾ ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രേഖ ചേച്ചി വിത്ത് ഡി ജെ. ഓക്കെ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോ രേഖ ചേച്ചി, രേഖ ചേച്ചിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ തരികയാണ്, നൽകുകയാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളെല്ലാം ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ വെളുപ്പിനെ നല്ല ഇട്ടിവെട്ടിയുള്ള മഴയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു മഴ പെയ്ത ലക്ഷണമൊന്നും ഞാൻ കണ്ടില്ലെന്ന്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഇരുണ്ട കാലാവസ്ഥ, അതായത് നല്ലൊരു മഴ പെയ്യാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അവിടെയൊക്കെ എങ്ങനെയാണ്? അങ്ങനെ തന്നെ ആണോ? എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ടോ? യെസ്. ഇനി നമുക്ക് അടുത്തൊരു നീണ്ട നീണ്ട കഥയിലേക്ക് പോകാം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റിലൂടെ ഒഴുകിയെത്തുന്ന മധുര ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് കയ്യിൽ ഒരു ചൂടൻ ചായയും പുറത്ത് ചെറുമഴിയുടെ കുളിർമയും പ്രകൃതിയുടെ സ്നേഹസ്പർശവും ചേർന്ന ഈ മനോഹര പ്രഭാതം ഹൃദയത്തിന് അപൂർവമായൊരു അനുഭൂതി സമ്മാനിക്കുന്നു. സംഗീതത്തിന്റെ മാധുര്യവും പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേരുന്ന ഈ നിമിഷത്തിൽ റേഡിയോ മാക്ഫാസ്റ്റിന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ ഒരു മനോഹര ദിനം ഹൃദയം നിറഞ്ഞ ആശംസകൾ ആശംസിക്കുന്നു. എന്നും സ്നേഹത്തോടെ മാക്ഫാസ്റ്റിന്റെ സ്വന്തം കൂട്ടുകാരൻ രതീഷ് മഞ്ഞപ്ര. സംഗീതം ഹൃദയങ്ങളെ ബന്ധിപ്പിക്കട്ടെ, സൗഹൃദം എന്നും നിലനിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ രതീഷ് മഞ്ഞപ്ര, രതീഷേണനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട റേഡിയോ മാക്ഫാസ്റ്റിന്റെ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും ഐശ്വര്യം നിറഞ്ഞൊരു മനോഹര ദിനം ഹൃദയം നിറഞ്ഞ ഒരു ആശംസകളും അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രതീഷേട്ടാ, രതീഷേണനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് മുന്നോട്ട് ഇതുപോലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ ആസ്വദിച്ചുകൊണ്ട് പാട്ടുകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മുടെ ഒപ്പം ചേരുക. ചേട്ടനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നമ്മളെ ആദ്യം വിളിച്ച അനിൽ ചേട്ടന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ്. ചിന്തകൾ നന്നാവട്ടെ, വാക്കുകൾ മധുരമുള്ളതാവട്ടെ, പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് നന്മയുള്ളതാവട്ടെ. ഇന്നത്തെ ദിവസം ഒരു നല്ല തുടക്കമാവട്ടെ. ഹൃദയപൂർവ്വം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഹായ് അമൃത കാർത്തിക്കുട്ടി, ദീപക്കുട്ടി, അപ്പൂസ്കുട്ടി, റേഡിയോ ഫാമിലി, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് മെസ്സേജിലൂടെ പറഞ്ഞിരുന്നു ഒരാട്ടുകുട്ടി ജനിച്ച കാര്യം അല്ലേ. അപ്പൊ ആ ആട്ടുകുട്ടിയുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെള്ളയും കറുപ്പും കൂടെ ചേർന്ന ഒരു സുന്ദരിക്കുട്ടി. ഇവ മറ്റേ ഏതാണ് ഒരു ഇതുണ്ട്, എന്റെ കുട്ടി അമ്മിണിക്കുട്ടി, അമ്മിണിക്കുട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും അതിനുള്ള ആശംസകളും നേരുകയാണ്. അനിൽചേൻ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അടുത്ത മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അമൃതകുട്ടി. ഇന്ന് വിശേഷപ്പെട്ട ദിനങ്ങളിൽ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു. കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഷീബ കുമരകം, അയ്യോ നമ്മുടെ കിടുക്കിടുക്കാച്ചി ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഷീബ ചേച്ചി, ഷീബ ചേച്ചിക്ക് ഞങ്ങളുടെ വക നല്ലൊരു കിടുക്കിടുക്കാച്ചി ദിവസം ആശംസിക്കുകയാണ് ചേച്ചിക്കും ഫാമിലിക്കും കേട്ടോ. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകാം. നദിർത്തയുടെ മെസ്സേജാണ്, നീണ്ട നീണ്ട മെസ്സേജ്. ഓക്കെ,
ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളും ആസ്വദിക്കുക. കാരണം പല കാര്യങ്ങളും കുറെ കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതെല്ലാം എത്ര വലുതായിരുന്നു എന്ന്. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് അമൃതമോളെ, എന്റെ അമൃതമോൾക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്ന് വിശേഷ ദിവസങ്ങളുള്ളവർക്കും മഴയുള്ള പുലരിയിൽ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഡയറ്റീസ് വേൾഡ് വേൾഡ് ഗ്രൂപ്പിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയം നിറഞ്ഞ രോഷ്നി മാമിന്റെ പ്രിയതമൻ വിഷ്ണുവിന്റെ ജന്മദിനമാണ്. ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നത് ഗ്രൂപ്പിലുള്ള എല്ലാവരും. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും റോഷ്നി മാഡം ഡയറ്റ് പ്ലാൻ തരും. ഒത്തിരി പേര് വെയിറ്റ് കുറച്ച് സുന്ദരികളായി. അമൃത, നല്ല ആശംസകൾ പറയൂ. നല്ല അടിപൊളി മഴയാണ് ഇവിടെയെന്നും അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ നദിർത്ത പറഞ്ഞതുപോലെ വിഷ്ണു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. മുന്നോട്ട് നല്ല നല്ല ദിവസങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് ജന്മദിനങ്ങൾ ആഘോഷിക്കാൻ സാധിക്കട്ടെ. മനോഹരമായ ദിവസമാവട്ടെ. അതുപോലെ റോഷ്നി മാഡത്തിനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു കേട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് സുന്ദരികളെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. നദർത്തയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൃദയം അറിഞ്ഞു തരുന്ന സ്നേഹത്തെക്കാൾ വലുതായി ഒന്നുമില്ല ഈ ഭൂമിയിൽ. അത് ചേർത്ത് പിടിക്കുമ്പോഴാണ് സ്നേഹം സത്യമാകുന്നത്. സ്നേഹപൂർവം ഗുഡ് മോർണിംഗ്. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. തുകലശ്ശേരിയിൽ നിന്ന് പാർവതി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എന്റെ പാർവതി, ഇതെവിടെയാണ് പാർവതി? കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ പാർവതിയുടെ മെസ്സേജ് കാണുന്നത്. ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ എന്തായാലും വീണ്ടും മെസ്സേജ് ചെയ്തതിൽ സന്തോഷം. ഇനി എന്നും മെസ്സേജ് ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ പാർവതിക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇനി എന്നും ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ കാണാഞ്ഞതാണോ? ഓക്കെ, അടുത്തത് നമ്മുടെ ഗീത ചേച്ചിയുടെ മെസ്സേജാണ് ചുമത്രയിൽ നിന്നും. അമൃതമോളെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗീത ചേച്ചി. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായി തിരിഞ്ഞുപോയി. അപ്പോൾ ഇപ്പോൾ 7 മണി കഴിഞ്ഞ 54 മിനിറ്റും 30 സെക്കൻഡും ആകുമ്പോൾ ഗ്രീറ്റിംഗ് കാർഡ്സിൽ നിന്നും ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. കഴിയുന്നില്ല, ഇനി നമ്മൾ ഇന്നത്തെ പത്രവിശേഷങ്ങളിലൂടെ വീണ്ടും ഒത്തുചേരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളും ഏറ്റവും മനോഹരമാവട്ടെ. എന്നെ വിടാനായിട്ട് ഒരു പ്ലാനും ഇല്ലെന്ന് തോന്നുന്നു. അമ്പിളി ചേച്ചി, മോളെ ഇത് മോള് തന്നെ അയ്യോ എന്തോ എന്തോ ഒരു ഓക്കെ. അതായത് പച്ചക്കറി ദിനവും വളർച്ചാ ദിനവും അങ്ങനെയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല അമ്പിളി ചേച്ചി, അത് മനസ്സിൽ വായിക്കണ്ടല്ല, ഞാനങ്ങ് പറയാമേ. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ നമുക്കറിയാം ഓരോ ദിവസവും ഒരു അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പം ഇന്ന് പച്ചക്കറി ദിനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് നമ്മൾ എവിടെ ഞാനിന്ന് പറഞ്ഞിരുന്നു അല്ലേ, പച്ചക്കറികൾ കഴിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന നാഷണൽ ഈറ്റ് യുവർ വെജിറ്റബിൾസ് ഡേ. അപ്പോൾ അങ്ങനൊരു ദിനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിനങ്ങളും ഇന്ന് ആചരിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം അത്രയാണ് കേട്ടോ. അത് കുഴപ്പമില്ല, തെറ്റില്ല. അപ്പോൾ ആ ഒരു ദിനത്തിന്റെ ആശംസകളൊക്കെ അമ്പിളി ചേച്ചി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതിനുള്ള നന്ദിയും അറിയിക്കുകയാണ്. സൂപ്പർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് കാർഡ്സ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ പത്രവിശേഷങ്ങളോടെ വീണ്ടും ഒത്തുചേരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ரேடியோ மேக்ஃபாஸ்ட் 90.4 டைம் சென்
1: 8 o'clock. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. Agencies, Thiruvalla, Crompton Base, Kirloskar, V-Guard Pump Setsukal, Crompton Fans, Syntex Water Tanks, Kelachandra PVC Pipes, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ
1: റേഡിയോ മെക്ഫാസ് 90.4 FM. ഇന്നത്തെ പത്രവിശേഷങ്ങൾ.
2: നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ആർജെ അമൃത കാർത്തിക. ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പിടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഷെഡ്യൂൾ വിഭാഗത്തിൽപ്പെടുന്ന സിറപ്പുകൾക്ക് കുറിപ്പിടി നിർബന്ധമാക്കിയത്. അലർജിക്ക് ഉപയോഗിക്കുന്ന സെറ്റീറിസിൻ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന അണുബാധകൾക്ക് ഉപയോഗിക്കുന്ന അമോക്സിലിൻ, അസിത്രോമൈസിൻ, രക്തക്കുറവ് തടയാനുള്ള അയേൺ ഫോളിക് ആസിഡ്, പോഷകക്കുറവിനുള്ള മൾട്ടി വിറ്റമിൻ, മലബന്ധ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലാക്ടലോസ്, കുട്ടികളുടെ വയറിളക്ക ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന സിറപ്പുകൾ എന്നിവയും ഇനി കുറിപ്പടിയില്ലാതെ കിട്ടില്ല. ഭേദഗതി ചൊവ്വാഴ്ച നിലവിൽ വന്നു. ചുമ മരുന്ന് കഴിച്ച് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ വർഷം കുട്ടികൾ മരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഷെഡ്യൂൾ കെയിലെ മരുന്നുകളുടെ വിഭാഗത്തിൽ നിന്ന് സിറപ്പുകൾ എന്നത് നീക്കിയത്. ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ചുമ എന്നത് രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. ഈ ലക്ഷണത്തെ ശമിപ്പിക്കാൻ മാത്രം മലയാളികൾ ചെലവഴിക്കുന്നത് വർഷം 300 കോടിയോളം രൂപയാണ്. ഇതിൽ ഭൂരിഭാഗവും അനാവശ്യമായി ഉപയോഗിക്കുന്നതാണെന്നാണ് വസ്തുത. ചുമയ്ക്ക് കാരണം ശ്വാസകോശ പ്രശ്നങ്ങളാവാം. ക്ഷയം, ആസ്മ, COPD, ക്യാൻസർ തുടങ്ങി പല രോഗങ്ങളും ചുമയുണ്ടാക്കും. മറ്റണുബാധകളും ആവാം. ഹൃദയദഹന വ്യവസ്ഥയും നാഡീ തകരാറുകളും ചുമയ്ക്ക് കാരണമാവാം. അടിസ്ഥാന രോഗം നിർണയിച്ചു വേണം ചികിത്സിക്കാൻ. ചുമ മരുന്ന് വാങ്ങി സ്വയം ചികിത്സിക്കുമ്പോൾ ലക്ഷണങ്ങൾ മറക്കപ്പെടും. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ നൽകി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചു. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, സെൻസസ് സ്റ്റേറ്റ് നോഡൽ ഓഫീസറും പൊതുഭരണ സെക്രട്ടറിയുമായ കെ ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. ജൂൺ 30 പൊതുജനങ്ങൾക്ക് സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് നൽകാം. ഈ വിവരങ്ങൾ പിന്നീട് ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ സ്ഥിരീകരിക്കും. ഷിഗെല്ല ബാക്ടീരിയ ഉണ്ടാക്കുന്ന കുടലിലെ ഗുരുതരമായ അണുബാധയാണ് ഷിഗെല്ലോസിസ്. അതിശക്തമായ വയറിളക്കം, പനി, വയറുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. വെള്ളം പോലെ മലം പോകുന്ന അവസ്ഥയും മലത്തോടൊപ്പം രക്തവും ചേർന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. 5 താഴെയുള്ള കുട്ടികളിലും പ്രതിരോധശേഷി കുറഞ്ഞവരിലും അപകട സാധ്യത കൂടും. ഭൂരിപക്ഷം കേസുകളിലും മരുന്നുകളും ORS കൊണ്ട് ചികിത്സിക്കാം. അപൂർവമായി തലച്ചോറിൽ നീർക്കെട്ടുണ്ടായി സങ്കീർണവുമാവാം. ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണം. രോഗിയുടെ മലം കൾച്ചർ ചെയ്താണ് രോഗാണുവിനെ കണ്ടെത്തുക. അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ 1-2 ലക്ഷണങ്ങൾ തുടങ്ങും. 7 വരെ നീണ്ടു നിൽക്കും. രോഗം വരുന്ന വഴി ഷിഗെല്ല രോഗിയുടെ മലത്തിലൂടെയാണ് രോഗാണു പുറത്തെത്തുന്നത്. കക്കൂസിലല്ലാതെ മലവിസർജനം നടത്തിയാലോ കക്കൂസ് ടാങ്ക് തുറന്ന് കിടക്കുന്നതും കക്കൂസിനടുത്ത് തന്നെ കിണറുകളോ ജലാശയങ്ങളോ ഉണ്ടെങ്കിലോ രോഗാണുക്കൾ വെള്ളത്തിൽ കലരാം. വയറിളക്കമുള്ളയാൾ മലവിസർജന ശേഷം കൈ കഴുകാതെ ഭക്ഷണം പാചകം ചെയ്താലും കുട്ടികൾക്ക് ഭക്ഷണം വാരിക്കൊടുത്താലും രോഗം പകരാം. ഈച്ചകൾ ഇരുന്ന ഭക്ഷണ സാധനങ്ങളും പഴങ്ങളും പച്ചക്കറികളും രോഗാണുക്കൾ ഉണ്ടാക്കും. രോഗം വരാതിരിക്കാനായി മലവിസർജനത്തിന് കക്കൂസ് ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കും മുൻപും ശൌചാലയം ഉപയോഗിച്ച ശേഷവും കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നതിന് മുൻപും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. വെള്ളം 5 വെട്ടിത്തിളയ്ക്കണം. തിളച്ച വെള്ളത്തിൽ പച്ചവെള്ളം ചേർക്കരുത്. പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ ഈച്ചയിരിക്കാൻ ഇടവരുത്തരുത്. സാലഡിലും മറ്റും ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുക. മലവിസർജനത്തിന് കക്കൂസ് ഉപയോഗിക്കുക. UPSC May 24 നടത്തിയ സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഉദ്യോഗാർത്ഥികൾ റോൾ നമ്പർ ഉപയോഗിച്ച് www.upsc.gov ഫലമറിയും. യോഗ്യത നേടിയവർക്ക് UPSC വെബ്സൈറ്റിലൂടെ ഓൺലൈനായി 200 ഫീസ് അടച്ച് 19 മുതൽ 28 സിവിൽ സർവീസ് മെയിൻ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയവരുടെ ഫലം പ്രത്യേകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷാ തീയതി പിന്നീട് അറിയിക്കും. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദാനന്തര ബിരുദം ബി എഡ് ഏകജാലക പ്രവേശനങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്കും ഫീസ് ഒടുക്കാത്തവർക്കും ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷകർക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും പുനർക്രമീകരിക്കാനും 17 വരെ അവസരമുണ്ടായിരിക്കും. കൂടാതെ പേര്, തിരിച്ചറിയൽ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ, സംവരണ വിഭാഗം എന്നിവയൊഴികെ മറ്റു വിവരങ്ങൾ തിരുത്താനും സാധിക്കും. കമ്മ്യൂണിറ്റി മെറിറ്റ് ക്വാട്ടയിലേക്ക് അപേക്ഷിച്ചവർക്ക് ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും പുതുതായി അപേക്ഷിക്കുന്നതിനും കമ്മ്യൂണിറ്റി മെറിറ്റ് ക്വാട്ട ലോഗിൻ വഴി അവസരമുണ്ടായിരിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. ഇന്നലെ വരെ 138,071 വിദ്യാർത്ഥികൾ പ്രവേശനം നേടി. 88,597 പേർ സ്ഥിരം പ്രവേശനവും 49,474 പേർ താൽക്കാലിക പ്രവേശനവുമാണ് നേടിയത്. മതിയായ രേഖകളില്ലാത്തതിനാൽ 118 പേരുടെ പ്രവേശനം നിരസിക്കപ്പെട്ടു. ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരം പ്രവേശനം നേടണം. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം സ്കൂളിൽ ഫീസ് അടയ്ക്കാം. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാത്തവരോടുള്ള തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പകർച്ചവ്യാധി ബാധിതരുടെ എണ്ണം കുറയ്ക്കാനും മരണമില്ലാതാക്കാനും താഴെത്തെട്ട് മുതൽ സ്വീകരിക്കേണ്ട നടപടികൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരെയും സംഘടനകളെയും ഉൾപ്പെടുത്തി ഉന്നതാധികാര കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കുപ്പിവെള്ളം ഉൾപ്പെടെ കർശനമായി പരിശോധിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കുപ്പിയിലെയും വലിയ ക്യാനുകളിലെയും വെള്ളം പരിശോധിക്കും. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന തട്ടുകടകൾ അനുവദിക്കില്ല. പരിശോധന കൂടുതൽ ഊർജിതമാക്കും. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ഉറവിട നശീകരണം പ്രധാനമാണ്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഡ്രൈ ഡേ നടത്തുന്നതിനുള്ള കലണ്ടർ ഉടൻ പുറത്തിറക്കും. സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും നിർബന്ധമായി ഡ്രൈ ഡേ ആചരിക്കണം. സ്പോർട്സ് വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോളിൽ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച പുലർച്ചെയുമായി നടന്ന 4 മത്സരങ്ങളും സമനിലയിൽ കലാശിച്ചു. ഗ്രൂപ്പ് എച്ചിൽ കേപ്പ് വെർദെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ പൂട്ടിയപ്പോൾ സൌദി അറേബ്യ യുറഗ്വയെ പിടിച്ചുകെട്ടി. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തെ ഈജിപ്ത് കുരുക്കിലാക്കിയപ്പോൾ ന്യൂസിലാന്റ് ഇറാന് ജയം നിഷേധിച്ചു. വനിതാ 2020 ലോകകപ്പിലെ കടുപ്പമേറിയ ഗ്രൂപ്പിൽ വ്യക്തമായ ആധിപത്യത്തോടെ മുന്നേറാൻ ടീം ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന അവസരമാണ് ലിഡ്സിൽ ബുധനാഴ്ച നടക്കുന്ന മത്സരം. താരതമ്യേന ദുർബലരായ നെതർലൻഡ്സ് ആണ് എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പിലെ ആദ്യ മത്സരത്തിന് പോർച്ചുഗൽ ഇന്നിറങ്ങും. എതിരാളി കോംഗോ. മത്സരം 10:30. ഇത്രയും പ്രധാന വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇന്നത്തെ പത്രവിശേഷങ്ങളിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

നൂറ് രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: ഗുഡ് മോർണിംഗ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്, കൂടെയുള്ളത് ദീപ. അതിമനോഹരമായ, മറക്കാൻ പറ്റാത്ത, സന്തോഷമുള്ള ഒരു ദിവസമാകട്ടെ എല്ലാവർക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മളെ തന്നെ മറക്കുക എന്നുള്ളതാണ്. ഫോൺ അങ്ങോട്ട് തുറക്കും, മറ്റുള്ളവരുടെ ജീവിതം കാണും, അതോടെ സ്വന്തം ജീവിതം അവിടെ വെച്ച് ചെറുതാക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ എന്ത് കരുതും? അവരൊക്കെ എവിടെയൊക്കെ എത്തി, നമ്മൾ മാത്രം പിന്നിലാണെന്ന്. അത് ശരിയാണോ? ഒരിക്കലുമല്ല, നമ്മൾ ഒരിക്കലും പിന്നിലുമല്ല. തൽക്കാലം ഒരു പാട്ട് കേട്ടുവരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

അങ്ങനെ പാട്ട് കേട്ട് നമ്മൾ വീണ്ടും മുഴിമുത്തലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തം സമയത്തിലാണ് ജീവിക്കുന്നതും ജീവിക്കേണ്ടതും. മറ്റുള്ളവരുടെ വേഗം അത് നമ്മുടെ സമയമല്ല. ഇന്ന് നമുക്ക് പതുക്കെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, ആരൊന്നും പറയാനില്ല അല്ലേ. നിർത്തണമെന്ന് തോന്നിയാൽ നിർത്തുകയും ചെയ്യാം. ഇതൊക്കെ കളയുന്നത് നമ്മുടെ സമയമാണ്. മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല. നമ്മളെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തേ പറ്റൂ. കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാര്യവും നടക്കില്ല, നമ്മൾ മുന്നോട്ട് പോവുകയുമില്ല. നമ്മളെപ്പോഴും അതിൽ മാത്രം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: ஏஜென்சிஸ் திருவல்ல, கிராம்ப்டன் பேஸ், கிர்லோஸ்கர், வி கார்ட் பம்ப் செட்டுகள், கிராம்ப்டன் ஃபேன்ஸ், சிண்டெக்ஸ் வாட்டர் டேங்க், கேலச்சந்திரா பிவிசி பைப்ஸ், மிகச்சியின பிளம்பிங் மெட்டீரியல்ஸ் தொடங்கியவ ஹோல்சேலாயும் ரீட்டெயிலாயும் கழிஞ்ச 53 வருஷங்களாய் விதரணம் செய்து வருன திருவல்லையிலே மிகச்ச ஸ்தாபனம் ஜியோ ஏஜென்சிஸ். மிதமாய வில, மிகச்ச வில்பனானந்தர சேவனம். ஜியோ ஏஜென்சிஸ், காவேரி பில்டிங், தீபா டவர்னு சமீபம், திருவல்ல.
1: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്ക്, ഉദര കരൽ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

ഇന്നത്തെ കാലത്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണല്ലേ. എല്ലാവരും എന്തെങ്കിലും ആയിരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, നമുക്ക് എല്ലായിടത്തും വിജയിക്കണം, പോസിറ്റീവ് ആകണം എന്നൊക്കെയാവും. പക്ഷെ ഒന്നും പറ്റണമെന്നുമില്ല. അതൊരു തെറ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുമല്ല. ചില ദിവസങ്ങളിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ ലക്ഷ്യങ്ങളല്ല, ചെറിയ ശീലങ്ങളായിരിക്കും. ആ ചെറിയ ശീലങ്ങൾ മാറ്റി മാറ്റി വരുമ്പോഴാണ് വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും മുന്നിൽ നമുക്ക് അതായി തീരുക അല്ലെങ്കിൽ ഇതായി തീരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഒന്നും നടക്കണമെന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണോ ആ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എങ്കിൽ തൽക്കാലം സന്തോഷം കൂട്ടാനായിട്ട് നല്ല പാട്ടുകൾ കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മൊഴിമുത്ത്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഈ പാട്ട് കേട്ട് നമ്മളിങ്ങനെ വരുമ്പോഴാണ് പാട്ടിന് എത്രമാത്രം ശക്തിയുണ്ടെന്ന് മനസ്സിലാവുന്നത് അല്ലേ. നമുക്കൊന്ന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് കേട്ടാൽ മതിയായിരിക്കും, അപ്പൊ തന്നെ നമ്മളൊന്ന് ഓക്കെ ആവും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എത്ര പേര് സമയത്ത് കിടന്നുറങ്ങുന്നുണ്ട്? ആരും ഉണ്ടാവില്ല. ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ കൈയൊന്ന് ഫോണിലേക്ക് പോകാത്ത ആരുമില്ല അല്ലേ. പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നേരം വെളുക്കുന്നത് വരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മൾ സമയത്ത് ഉറങ്ങില്ല, അല്ലെങ്കിൽ നമ്മുടെ സമാധാനം. കാരണം ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സമയം പോവും, നമ്മൾ സമയത്ത് ഉറങ്ങാതിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെന്റലി അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് ഉറങ്ങുക, ഒരു പാട്ട് കേൾക്കുക, മനസ്സറിഞ്ഞൊരാളോട് സംസാരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊന്നും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നാലും ജീവിതം ശരിക്കും ഇന്ന് നിലകൊള്ളുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് അല്ലേ. നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു 10 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ 8 മണിക്കൂർ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ പോലും ചെയ്തു തീർക്കാൻ പറ്റാത്തത് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാക്ഫാസ്റ്റ് 90.4 മുഴിമുത്ത്.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കാണിക്കാൻ പറ്റുന്ന ഒരു വിജയമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. നമുക്ക് ഒരു ദിവസം, അതായത് ഒരു ദിവസം കഴിഞ്ഞിട്ട് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് മനസ്സിലെപ്പോഴും ടെൻഷനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടവും അങ്ങനെ കുറ്റബോധം ഇതൊക്കെ കൊണ്ട് നമുക്ക് ഒരു ദിവസം സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഒരാൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അതായിരിക്കും എപ്പോഴും നമുക്ക് കൂട്ടായിട്ടുള്ളത്. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു തുടങ്ങാം. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടാതെ നമ്മുടെ കാര്യത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്തായാലും ഒരിക്കൽ കൂടി ഇന്ന് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മുഴിമുത്തിൽ നിന്ന് യാത്ര പറയുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ദീപ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: റേഡിയോ മെക്ഫാസ് 90.4.
1: സദ്വചനം നൽകുന്നത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.
5: ദുർബലം, മാന്യം, പ്രധാനപ്പെട്ടവ തുടങ്ങിയ വിശേഷണങ്ങൾ നമുക്കറിയാം, അത് തികച്ചും മാനുഷിക വിവക്ഷകളാണ്, ദൈവീകമല്ല. എന്നുമാത്രമല്ല, ദൈവകരങ്ങളിൽ എല്ലാം നന്മയാക്കി മാറ്റാൻ അവിടുത്തേക്ക് കഴിയും. നാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ എന്തു തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും അവിടെയെല്ലാം നമുക്ക് സന്തോഷം ലഭിക്കും, സംശയമില്ല. ഒരു പിഞ്ചു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 ചെറുമീനും ഉണ്ടായിരുന്നത് നല്ല ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തപ്പോൾ 5000 പുരുഷന്മാർ തന്നെ ഭക്ഷിച്ച് തൃപ്തരായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. പേരിന് പുറകിലും മുമ്പിലും വിശേഷണങ്ങൾ ചാർത്താൻ എത്ര വലിയ നെട്ടോട്ടമാണ് സത്യത്തിൽ മനുഷ്യർ ചെയ്യുക. അമാനുഷികവും അതിമാനുഷികവുമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുന്നു. ഗിന്നസ് ബുക്കിൽ പേര് വരണം. ആയുസിന്റെ, ജീവന്റെ പുസ്തകത്തിൽ പേര് ഉണ്ടാവണമെന്ന നിർബന്ധമുണ്ടോ എന്നറിയാൻ പാടില്ല. പരിശ്രമം എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ ശ്രമങ്ങൾ സ്വന്തം സ്വത്വത്തെ ഊതിവീർപ്പിക്കാനാണോ എന്ന് ചോദിക്കണം. അതിൻ്റെ പിന്നിലെ അധ്വാനങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് മാനിക്കണം. പ്രത്യേകിച്ചും ഗിന്നസ് ബുക്കിലേക്കൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ തക്കവണ്ണം കാര്യങ്ങൾ നിർവഹിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ മാനിക്കണം. പൊതുസമൂഹം കൽപ്പിക്കുന്ന വിലയും വിശേഷണങ്ങളും നമുക്കറിയാമല്ലോ, അവ വേണ്ടവയാണ്. എന്നാൽ ഏതും വിലയുള്ളതാവുന്നത് സമൂഹത്തിന് കരുത്ത് പകരുമ്പോൾ ആണ് എന്ന് നാം മനസ്സിലാക്കണം. നന്മയിലും മൂല്യങ്ങളിലും വളർച്ചയ്ക്ക് ഹേതുവാകുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനവും പരിശ്രമവും മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുന്നത്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരല്ല, എന്നാൽ എല്ലാവർക്കും കഴിവുണ്ട്. നാം എല്ലാവരും വ്യത്യസ്തരാണ് എന്നതാണ് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വലിയ അപാരതയും ശക്തിയും. നമ്മുടെ എല്ലാം കയ്യിൽ ഒരു വീശമുറമുണ്ടെന്ന് നാം മനസ്സിലാക്കും. ഈ വീശുമുറം കൊണ്ട് നാം എല്ലാവരെയും അളന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറു പിഞ്ച് പൈതൽ പോലും നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്ന് കിട്ടപ്പെടും എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നു. എല്ലാവരും എല്ലാവരെയും അളന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ യുഗത്തിൽ സ്വകാര്യത എന്ന് ഒന്നില്ലാതെ തന്നെ ആയിരിക്കുന്നു എന്ന് പറയണം. മുഖമില്ലാത്ത മുഖപുസ്തകത്തിൽ എന്തും കുറിക്കാം, പക്ഷെ നാം അവിടെയും മറക്കുന്നു. നാം എഴുതുന്നവനെപ്പറ്റി കൂടിയാണ് എഴുതുന്നതെന്ന്. അതായത്, ഞാൻ എഴുതിയതെല്ലാവരും വായിക്കും, ഒപ്പം എഴുതിയ എന്നെയും. ഈ സന്ധിയിലാണ് ജീവന്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ശക്തമായ തിരിച്ചറിവ് ഉണ്ടാകേണ്ടത്. ഉള്ളൂർ പരമേശ്വര അയ്യർ എന്ന മഹാകവി ഇങ്ങനെ കുറിച്ചു, നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. നമിക്കുകയാണെങ്കിൽ നമുക്കുയരാം, വിനയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുയരാമെന്നാണ്. നാം നടുകയാണെങ്കിൽ, നെല്ലോ മറ്റു തരത്തിലുള്ള കൃഷി സാധനങ്ങളോ ആണെങ്കിൽ നമുക്കത് തിന്നാൻ പറ്റും. നൽകുകയാണെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. നമുക്ക് നാം തന്നെയാണ് സ്വർഗവും നരകവും പണിയുന്നത്. നാം എല്ലാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു നാൾ നാം ഈ മണ്ണിനോട് വിട പറയേണ്ടി വരും. അത് നമ്മുടെ സന്തോഷവും സമാധാനവും നന്മയുമാണ്. നാം നമ്മോടൊപ്പം ഓരോ നിഴലുകൾ ഈ മണ്ണിൽ അവശേഷിപ്പിച്ചിട്ടാണ് നാം പോകുന്നതെന്നുകൂടി ഓർക്കുക. ഭീവത്സമായ ഒരു നിഴലാണ് നാം ഇവിടെ ബാക്കി വയ്ക്കുന്നത് എങ്കിൽ നമുക്കും നമുക്ക് ചുറ്റുവട്ടമുള്ളവർക്കും ഭാവി തലമുറയ്ക്കും എന്തായിരിക്കും അതുവഴി ഉണ്ടാവുക? ജീവപുസ്തകത്തിൽ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ പേര് വേണം എന്ന് നാം ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഈ ജീവപുസ്തകത്തിൽ പേര് എന്നതൊഴികെ ബാക്കി എല്ലായിടത്തും പേര് വേണമെന്ന് നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുന്നത് നല്ലതാണ്. മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമുക്ക് സ്വീകരിക്കാം. എന്നാൽ അതിൻ്റെ എല്ലാം പിറകിൽ നന്മയിൽ കുതിർന്ന ഒരു ജീവിതമാണ്. മറ്റുള്ളവർക്ക് നന്മയും അവർക്ക് പ്രോത്സാഹനവും അവരുടെ ആവശ്യങ്ങളിൽ തുണയും ആയിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടുവെങ്കിൽ ഈ ജീവിതം സാർത്ഥകമായി ദൈവം അനുഗ്രഹിക്കട്ടെ.
1: സദ്വചനം നൽകിയത് മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ്.

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012-58-66-61.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ൽ കാവ്യ സഞ്ചാരം.

രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: Mar Athanasios College for Advanced Studies, Autonomous College, Thiruvalla. MacFast College-ile vivitha course-ukalilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Thiruvalla Adhirupatha Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angeekarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ

വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9491.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ്, കൊച്ചി.
1: നമസ്കാരം. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മെഡിടോക്കിൽ കൂടെയുള്ളത് ദീപ. ഇന്ന് മെഡിടോക്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമുക്കറിയാമെന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഒരു രോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ ഹരിപ്രിയ. ഡോക്ടറിനെ ആദ്യം തന്നെ നമുക്ക് മെഡിടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ഈ സ്തനാർബുദം എന്നൊരവസ്ഥയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ബ്രസ്റ്റിലെ കോശങ്ങൾ അസാധാരണവും ക്രമാതീതവുമായി വളർന്ന് ട്യൂമറായി മാറുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്.
1: ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതായത് ഇപ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഒരു രോഗത്തിന് വരുന്നത്?
2: ബ്രസ്റ്റിൽ അല്ലെങ്കിൽ കക്ഷങ്ങളിൽ പുതിയ തടുപ്പുകൾ കാണപ്പെടുക, ബ്രസ്റ്റിൽ കട്ടിപ്പ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് കാണപ്പെടുക, ബ്രസ്റ്റിൽ ഓറഞ്ചിന്റെ തൊലി പോലെ ചെറിയ കുഴിവുകൾ കാണപ്പെടുക, നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരിക, ചിലരിൽ രക്തം വരിക, ബ്രസ്റ്റിന്റെ വലുപ്പത്തിൽ ഷെയ്പ്പിൽ മാറ്റം വരിക, ബ്രസ്റ്റിൽ നിറവ്യത്യാസം കാണപ്പെടുക, ഈ പറഞ്ഞതൊക്കെ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉള്ള എല്ലാവരും ക്യാൻസർ രോഗികൾ ആവണം എന്നില്ല. ഇത്തരം ലക്ഷണങ്ങൾ മറ്റു പല അസുഖങ്ങളുടെയും ഭാഗമാകാം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ട് രോഗനിർണയം നടത്തണം.
1: ഓക്കെ ഡോക്ടർ, ഇപ്പോ സാധാരണ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഇന്ന പ്രായം, അങ്ങനെ ഏത് പ്രായക്കാരിലായിരിക്കും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
2: സാധാരണയായി 40 അതിനു മുകളിൽ പ്രായമുള്ളവരിലാണ് സ്തനാർബുദം കൂടുതലായി കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ 30 മുകളിലുള്ളവരിലും കണ്ടുവരാറുണ്ട്.
1: എന്തൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഡോക്ടർ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്?
2: ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ എന്ന് വെച്ചാൽ, വയസ്സ്, സാധാരണയായി 40 അതിനു മുകളിൽ പ്രായമുള്ളവരിലാണ് കൂടുതലായി കാണാറുള്ളത്. എന്നാൽ ഇപ്പോൾ 30 മുകളിലുള്ളവരിലും കണ്ടുവരാറുണ്ട്. അമിതവണ്ണം, അമിതവണ്ണം എന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. മദ്യപാനം, പുകവലി, മദ്യപാനം പുകവലി എന്നതും ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുന്നു. കുടുംബ പാരമ്പര്യം ഉള്ള ആളുകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ അങ്ങനെയുള്ളവർ 30 മുതൽ സ്വയം ശരീരപരിശോധനയും ആവശ്യമെങ്കിൽ മാമോഗ്രാമും ചെയ്യേണ്ടതാണ്. സ്ത്രീകളിൽ ഉള്ള ഹോർമോണുകളുടെ വ്യതിയാനം, സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളിൽ ഉള്ള വ്യതിയാനം ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ആർത്തവം ആരംഭിക്കുക, അതുപോലെ വൈകിയുള്ള ആർത്തവ വിരാമം, കുട്ടികൾ ഇല്ലാത്ത സ്ത്രീകൾ, ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ, മൂലയൂട്ടാത്ത അമ്മമാർ, ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോൺ ചികിത്സ സ്വീകരിക്കുന്ന സ്ത്രീകൾ എന്നിവരിലും ക്യാൻസർ സാധ്യത കൂടുതലാണ്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ എല്ലാം തന്നെ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കൂടുതലാണ്. അതുപോലെ ജനിതകപരമായും സ്തനാർബുദം കാണാറുണ്ട്.
1: അതുപോലെ ഡോക്ടർ, ഇതിന്റെ രോഗനിർണയം നമുക്ക് എങ്ങനെ നടത്താനായിട്ട് സാധിക്കും?
2: സാധാരണഗതിയിൽ രോഗനിർണയം നടത്തുന്നത് വൈദ്യ പരിശോധനയിലൂടെയും അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും മാമോഗ്രാമിലൂടെയും അതിനുശേഷം FNAC അഥവാ കുത്തി പരിശോധിക്കുക, അതുപോലെ തന്നെ ബയോപ്സി എന്നീ ടെസ്റ്റുകളിൽ കൂടിയാണ്.
1: ഇപ്പൊ ഏതൊരു രോഗമാണെന്നുണ്ടെങ്കിലും നമുക്ക് പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഈ ഒരു സ്തനാർബുദത്തെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും ഡോക്ടർ?
2: ആരോഗ്യപരമായ ഭക്ഷണ രീതികളും ഭക്ഷണശീലങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കുക, മദ്യപാനം, പുകവലി എന്നീ ശീലങ്ങൾ പാടെ ഉപേക്ഷിക്കുക, സ്വയം ബ്രസ്റ്റ് പരിശോധിക്കുക, അതുപോലെ പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക, അതുപോലെ 40 മുകളിലുള്ള സ്ത്രീകൾ വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ മാമോഗ്രാം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ കുടുംബ പാരമ്പര്യം ഉള്ളവരാണെങ്കിൽ 30 ശേഷവും മാമോഗ്രാം ചെയ്യാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ സ്തനാർബുദം വരുന്നത് നമുക്ക് തടയാൻ സാധിക്കും.
1: ഈ ഹോമിയോപ്പതിയിൽ സ്തനാർബുദം എന്ന കണ്ടീഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും?
2: ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. കൂടുതലും ക്യാൻസർ വന്ന ആളുകളിൽ റെക്കറൻസ് തടയാൻ, അതായത് വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കാനായി ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി മുതലായവയുടെ പാർശ്വഫലങ്ങൾക്കും ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ചികിത്സകൾ സർക്കാർ ഹോമിയോ ആശുപത്രികളിലും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകളിലും ലഭ്യമാണ്. ചികിത്സകൾക്കായി രജിസ്റ്റേർഡ് ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ സമീപിക്കാവുന്നതാണ്.
1: ഓക്കെ ഡോക്ടർ, അപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചു. ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം എന്നൊരു അവസ്ഥയെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ഹരിപ്രിയ. വീണ്ടും നമുക്ക് മെഡിടോക്കിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപയാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൗജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: തിരുവല്ല, പുത്തൂർ, ഏറ്റുമാനൂർ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: മാരത്തനാസ്യൂസ് കോളേജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തിരുവല്ല, ഓട്ടോണമസ് ബയോസയൻസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ

ശാസ്ത്രജ്ഞർ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കുന്ന ഈ അക്കാദമിക് സംഗമത്തിൽ ഫൈറ്റോകെമിസ്ട്രി, ജീനോമിക്സ്, എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, AI അസിസ്റ്റഡ് ഡ്രഗ് ഡിസ്കവറി, മൈക്രോബിയൽ ഇന്ററാക്ഷൻ എന്നിവ ഉൾപ്പെടെ ജീവശാസ്ത്രത്തിലെ നവീന ഗവേഷണ മേഖലകളെ ആസ്പദമാക്കി പ്രഭാഷണങ്ങളും ശാസ്ത്രീയ ചർച്ചകളും സംഘടിപ്പിക്കുന്നു. ഫെഡറൽ ബാങ്ക്, തിരുവല്ല, ഡൈജി ബയോടെക്നോളജീസ്, എറണാകുളം, സ്പെക്ട്രാറ്റിക്സ് ഫാർമ പ്രൈവറ്റ് ലിമിറ്റഡ്, പൂനെ എന്നീ പ്രമുഖ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ അന്തർദേശീയ സമ്മേളനത്തിൽ ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും ഈ കോൺഫറൻസ് അവസരമൊരുക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും www.macfast.org/biospectrum2k26 എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രദ്ധിക്കുക, രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂൺ 14.

0: പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗി അല്ലേ കേശവ?
1: എന്താ പാട്ട്? മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകളെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. സ്കൂൾ വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
2: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ.
1: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Ready Mac Fast 90.4 Time Check
3: 10 o'clock
0: Career Compass Career Compass
1: Radio Mac Fast 90.4 Career Compass In Career Compass Plus 2 initiation Business Management രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ.
4: ഒന്നാമത് പറയുന്നത് ഇന്ത്യയിലെ ജനപ്രിയ ബിസിനസ് മാനേജ്മെന്റ് ഡിഗ്രികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ BBA എന്ന് പറയും. ഇപ്പോൾ ഇത് 4 വർഷ കോഴ്സാണ്, അതായത് 4-ഇയർ UG പ്രോഗ്രാം ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ജനറൽ ബിസിനസ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, മറ്റ് മാനേജ്മെന്റ് മേഖലകൾ എന്നിവയിൽ ഉള്ള ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്, BMS എന്ന് പറയും. ചില സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു പ്രോഗ്രാമാണ് വരുന്നത്. ഇതും 4 വർഷത്തെ കോഴ്സ് തന്നെയാണ്. മൂന്നാമത്തേത് ബാച്ചലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സാണ്. ഇതെല്ലാം തന്നെ ഈ BBA എന്ന് പറയുന്ന നമ്മളുടെ സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റികൾ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമിന് തുല്യമായിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. പിന്നെ ഉള്ളത് പ്ലസ് ടുവിന് ശേഷം ഉള്ളത് BCOM വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മാനേജ്മെന്റ് ആണ്, ഇതും 4 വർഷ കോഴ്സുകളാണ്. ചില സർവകലാശാലകളിൽ ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത്രയുമാണ് നമ്മൾക്ക് പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകൾ. അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് BBAക്ക് ശേഷം ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഈ BBA ഇപ്പം 4 വർഷ കോഴ്സാണ്, അതായത് ഓണേഴ്സ് പ്രോഗ്രാമാണ്. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിന് ഇക്വലന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. എങ്കിൽ പോലും ഫർദറായിട്ട് വീണ്ടും പഠിക്കണം എന്നുള്ളവർക്ക് MBA ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് പല മേഖലകളിലുള്ള MBAയും PGDMഉം അവർക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ CA, CS, CMA തുടങ്ങിയ ഫൈനാൻസ് അക്കൗണ്ടിംഗ് മേഖലകളിലും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ എന്തെങ്കിലും ഉണ്ടോ, അതിൽ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് BBAക്കൊപ്പം ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോഴ്സുകൾ, സർട്ടിഫിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. BBA പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിലുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഏരിയയിലുള്ള CFA, CFP, എക്സൽ ആൻഡ് ഫിനാൻസ് ഫിഷൽ മോഡലിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളായിട്ടുള്ള SHRM, HRCI, അതുപോലെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും സർട്ടിഫിക്കേഷൻ കോഴ്സുകളും BBAക്കൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്. അതായത് BBA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ ചെയ്യാം. അത് കൂടാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതായത് സ്റ്റാർട്ടപ്പ് സ്കൂൾസ് അവരെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. ഓണ്ടർപ്രണർഷിപ്പ്, ഡിസൈൻ തിങ്കിങ്, ലേൺ സ്റ്റാർട്ടപ്പ് മുതലായ മേഖലകളിലുള്ള ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകളും BBAക്കൊപ്പം തന്നെ അവരുടെ കഴിവുകൾ കൂട്ടാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. അടുത്തത് BBA കഴിഞ്ഞാലുള്ള തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും BBA കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റുഡന്റിന് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങളാണ് രാജ്യത്തിന് പുറത്തും നിലവിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും ബിസിനസ് മാനേജ്മെന്റ് മേഖലകളിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ് ട്രെയിനി, ബിസിനസ് അനലിസ്റ്റ്, ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, HR എക്സിക്യൂട്ടീവ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ, ഫിനാൻസ് മേഖലകളിലുള്ള അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ബാങ്കിംഗ് അസോസിയേറ്റ്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, റീറ്റെയിൽ മാനേജർ മുതലായ പല മേഖലകളിൽ BBA കഴിഞ്ഞാൽ നേരിട്ട് ജോലിക്ക് കയറാവുന്നതാണ്. പിന്നെ ഏതൊക്കെ വ്യവസായ മേഖലകളിലാണ് ബി ബി എക്കാർക്ക് ജോലി ലഭിക്കുന്നത് എന്നുള്ളതാണ്. മിക്കവാറും എല്ലാ വ്യവസായ മേഖലകളിലും ബി ബി എക്കാർക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലായിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, അതുപോലെ റീറ്റെയിൽ മേഖലകൾ, ഇ കൊമേഴ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ്, ഐ ടി ആൻഡ് ടെക് എനാബിൾഡ് സർവീസസ്, ദെൻ കൺസൾട്ടിംഗ് സർവീസസ്, ബി പി ഒസ്, അതുപോലെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ഏജൻസീസ്, ഇവിടെയെല്ലാം തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ബി ബി എക്കാർക്ക് ഉള്ളതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകളും കഴിവുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ പ്രോഗ്രാം എ സി ടിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഫഷണൽ പ്രോഗ്രാമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ബി ബി എ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത് വഴി ഒരു കുട്ടിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ പ്രാക്ടീസസും അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഒരു തിയറട്ടിക്കൽ നോളജിൻ്റെ കൂടെ തന്നെ ഒരു പ്രാക്ടിക്കൽ സ്കിൽസ് കൂടി കൊടുക്കാവുന്ന കിട്ടുന്ന സംവിധാനത്തിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ നല്ല രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ലീഡർഷിപ്പ് സ്കിൽ, അതുപോലെ തന്നെ ടീം വർക്ക്, പിന്നെയുള്ളത് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ സ്ട്രാറ്റജിക് തിങ്കിങ്, പ്ലാനിംഗ് സ്കിൽസ്, അതുപോലെ ന്യൂമറിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്കിൽസ്, ടെക്നോളജി സ്കിൽസ്, പ്രത്യേകിച്ചും ഡിജിറ്റൽ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, അറിവ്, അതുപോലെ ടൈം മാനേജ്മെന്റ്, പ്രൊജക്ട് മാനേജ്മെന്റ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെഗോസിയേഷൻ സ്കിൽസ്, മോട്ടിവേഷൻ സ്കിൽസ്, പെർസ്വേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഇതൊക്കെ സാധാരണഗതിയിൽ 4 വർഷം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം പൂർത്തിയാക്കുന്ന ഒരു കുട്ടിക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്കില്ലുകളാണ്. പിന്നെ അടുത്ത ഒരു സംശയം സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ബി ബി എ കഴിഞ്ഞാൽ സർക്കാർ മേഖലകളിൽ തൊഴിലവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഏത് ഒരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാവുന്ന എല്ലാ ജോബുകളും ബി ബി എക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡിഫൻസ് സർവീസിലും ബാങ്ക്സിലും ഗവൺമെന്റ് കമ്പനീസിലും ഒക്കെ ഒരുപാട് അവസരങ്ങൾ ബി ബി എ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് നിലവിലുണ്ട്. അടുത്തത് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള അറിവും കഴിവും ബി ബി എ കോഴ്സിലൂടെ നേടിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. 100% ഒരു ബിസിനസ് സ്വന്തമായി നടത്താനുള്ള അറിവും കഴിവും സാധാരണഗതിയിൽ 4 വർഷം കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവുന്നതാണ്. അത് പ്രധാനമായിട്ടും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, റിസ്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഒരു എൻട്രപ്രണറുടെ ചലഞ്ചസ്, അതിൻ്റെ എന്തൊക്കെ ചലഞ്ചുകളുണ്ട് അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഒക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നേടിയെടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാനും ഉള്ള അറിവും കഴിവും പ്രാപ്തിയും കൈവരിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു സംശയം ബി ബി എക്കാർക്ക് വിദേശത്ത് അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വിദേശത്ത് അവസരങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബി ബി എ ഗ്രാജുവേറ്റ് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയുള്ള ബിസിനസ് മേഖലകളിൽ മാനേജ്മെന്റ് ട്രെയിനി, അതുപോലെ എക്സിക്യൂട്ടീവ്, ഈ കേഡറിലൊക്കെ ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ ഇത് കഴിഞ്ഞ് ബി ബി എ കഴിഞ്ഞുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാവുന്നതാണ്. അത് ഫൈനാൻസ്, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, ഓണ്ടർപ്രണർഷിപ്പ്, ഈ മേഖലകളിലെല്ലാം തന്നെ വിദേശ രാജ്യങ്ങൾ പഠന അവസരങ്ങളുണ്ട്, ജോലി അവസരങ്ങളും ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു സംരംഭകനാകാൻ, അതായത് ഓണ്ടർപ്രണർ ആവാൻ ഇവിടെ നിന്ന് ബി ബി എ പഠിച്ചു പോകുന്ന ഒരാൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും. പ്രത്യേകിച്ചും നമ്മളുടെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങൾ നമ്മൾ കരുതുന്ന കാനഡ, യു കെ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾ വലിയ അളവിൽ തന്നെ ഈ ബി ബി എ ഗ്രാജുവേറ്റുകളെ ഓണ്ടർപ്രണേഴ്സായിട്ട് മാറ്റാനുള്ള പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അപ്പോൾ ബി ബി എ കഴിഞ്ഞ 4 വർഷത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, അവിടെ ചെന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഈ പറഞ്ഞ കോഴ്സ് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബി ബി എ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 17 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന 21 വയസ്സാകുന്ന അല്ലെങ്കിൽ 22 വയസ്സാകുന്ന ഒരു ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു അവസരങ്ങളുടെ ലോകമാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഒരു പ്ലസ് ടു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചും ഒരു വിശാലമായ ഓപ്പർച്യൂണിറ്റി വേണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാമാണ് 4 വർഷ ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നു. നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരിയർ കോമ്പസ്. പ്ലസ് ടുവിന് ശേഷം ബിസിനസ് മാനേജ്മെന്റ് രംഗത്തുള്ള പഠന സാധ്യതകളും തൊഴിൽ അവസരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവല്ല മാക്ഫാസ്റ്റ് ഓട്ടോണോമസ് കോളേജ് MBA ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോദ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.
0: Career Compass.

0: 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447994491.
2: സീറോ ഡെലിവറി.
3: യെസ്, അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
3: വെറും 499

0: രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
2: അമ്മയാകുക എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലല്ലബി ഫെർട്ടിലിറ്റി സെന്ററിൽ വിദഗ്ധ ഡോക്ടേഴ്സും അത്യാധുനിക സൌകര്യങ്ങളും ഉറപ്പാക്കുന്നു ഏറ്റവും ഫലപ്രദമായ IVF ട്രീറ്റ്മെന്റ്.
3: ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

കാറ്റുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: ആസ്വാദനത്തിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിന്റെ ജനതയെ മുഴുവൻ ചേർത്ത് നിർത്തിയ പാട്ടുകൾ, ഒരു ജനതയുടെ വികാരം, നാടൻ പാട്ടുകൾ.
1: കാർഷിക സമൃദ്ധിയിൽ നിറഞ്ഞ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളുടെയും പിറവി കൃഷിയിടങ്ങളിൽ തന്നെയായിരുന്നു.
0: ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിറവിൽ പിറവിയെടുത്ത വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും ഉദ്ഭവിച്ചത് കാവുകളിലും പതികളിലുമായിരുന്നു.

0: ആ പഴയ നാട്ടു നന്മകളെ ഈ പുതുതലമുറയിലേക്ക് പകർന്നു നൽകാം മിത്താരത്തിലൂടെ. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ച 3 മണിക്കും. ആർജി അമൃത കാർത്തികയോടൊപ്പം മിത്താരം
1: ആസ്വദിക്കൂ. റേഡിയോ മാക്ഫാസ് 90.4 മിത്താരം. പുഷ്പകിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്നു സ്പർശം. വാഹന അപകടങ്ങളിൽ പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്നവർക്കായി പുഷ്പകിരി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെ കീഴിൽ ജനറൽ വാർഡിൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു. എമർജൻസിക്കായി 9444767422. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 0469 27000. പുഷ്പകിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: നല്ല മഴ, മഴ കട്ടൻ ചായ ജോൺസമാഷ്.
2: മഴയും കട്ടൻ ചായയും ഓക്കെ, പക്ഷേ ഈ ജോൺസൺ മാഷിന്റെ പാട്ട് അത് ഈ സമയത്ത്.
1: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്.
3: ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. ഓൺലി ഓൺ റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി. റേഡിയോ മേക്ക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
2: 11 o'clock. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10th class പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവും ഉള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447-9924-1. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: லட்சுமி சில்க்ஸ் திருவள்ளா முத்தூர் ஏட்டுமானூர்.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. കാവ്യസഞ്ചാരം, കവികൾ സ്വന്തം ശബ്ദത്തിൽ കവിത അവതരിപ്പിക്കുന്ന പ്രത്യേക റേഡിയോ പരമ്പര. വാക്കുകൾ ചിലപ്പോൾ കേൾക്കപ്പെടുന്നതല്ല, അവ അനുഭവിക്കപ്പെടുന്നതാണ്. ഒരു കവിയുടെ ഹൃദയത്തിൽ ജനിച്ച വരികൾ അവരുടെ സ്വന്തം ശബ്ദത്തിൽ നിങ്ങളിലേക്കെത്തുന്ന അപൂർവ നിമിഷങ്ങൾ. കവിതയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിക്കുന്ന ഒരു ആത്മീയ കാവ്യസഞ്ചാരം. ഏവർക്കും കാവ്യസഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഓരോ ആഴ്ചയും മലയാളത്തിന്റെ പ്രിയ കവികൾ അവരുടെ സ്വന്തം കവിതകൾ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് കവിത കേൾക്കുന്ന സമയം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഉള്ളം കേൾക്കുന്ന സമയം കൂടിയാണ്. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിൽ നമ്മോടൊപ്പമുള്ളത് മലയാള കവിതയിൽ ചെറു കാഴ്ചകളിൽ നിന്ന് വലിയ സത്യങ്ങൾ കണ്ടെത്തുന്ന കവി കെ രാജഗോപാലാണ്. മനുഷ്യനും പ്രകൃതിയും കാലവും തമ്മിലുള്ള ബന്ധങ്ങളെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുന്ന അദ്ദേഹത്തിന്റെ കവിതകൾ മലയാള കാവ്യലോകത്തെ ശക്തമായ സാന്നിധ്യമാണ്. മുദ്ര ഒട്ടും ദൂരമില്ല, ഇലകൾ ഓരോന്ന്, പിന്നാമ്പുറം, പതികാലം തുടങ്ങി അഞ്ചോളം കവിതാ സമാഹാരങ്ങൾ കെ രാജഗോപാലിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. വെൺമേഘങ്ങൾ, ചിരം, ടോക്കൺ നമ്പർ എന്നീ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചു. പ്രമുഖങ്ങളായ 15 കവിതാ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. ഇന്നത്തെ കാവ്യസഞ്ചാരത്തിലേക്ക് ശ്രീ കെ രാജഗോപാലിനെ സന്തോഷപൂർവം സ്വാഗതം ചെയ്യുന്നു.
1: നമസ്കാരം, ഞാൻ കെ രാജഗോപാൽ. നൈഷധം. ഒന്നാം ദിവസം

0: നേരം കാവ്യസഞ്ചാരത്തിൽ കവിതയുമായി എത്തിയത് ശ്രീ കെ രാജഗോപാൽ. ഇന്നത്തെ കാവ്യസഞ്ചാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കവിയുമായി മറ്റൊരു കവിതയുമായി വീണ്ടും കേൾക്കാം. കേട്ടോണ്ടേയിരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ഫേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: വെരിക്കോസ് വെയിന് എന്തൊക്കെയോ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
1: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള MSc ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

MagPast, Mar Athanasios College for Advanced Studies, Autonomous College, Thiruvalla. MagPast College-ile vivitha course-kalilekkulla admission aarambichirikkunnu. Malangara Suryani Katholika Sabha, Thiruvalla Adhirupatha Management-inu keezhilulla sthapanam. NAC A+, UGC 2F, DSIR Accreditation, AICTE angeekarathodeyum, mikacha placement-odu koodiyum, Mahatma Gandhi Sarvakalashalayude keezhil NIRF rank-odu pravarthikkunna കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.magpast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. MagPast, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

തിരുവല്ല മുത്തൂറ്റ് ഏറ്റുമാനൂർ റേഡിയോ മെക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ് 12 o'clock.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടിക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
0: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
2: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
3: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കാട് തേടി, കടല് താണ്ടി, കാണാത്ത കാഴ്ചകൾ തേടി, ഒരു സഞ്ചാരം.
1: ശുഭയാത്ര എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി 8:45. ആർ ജെ അമൃത കാർത്തിയയ്ക്കൊപ്പം ശുഭയാത്ര.

0: ആഹ്, നല്ല മഴ. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്.
1: മഴയും കട്ടൻ ചായയും ഓക്കെ. പക്ഷേ ജോൺസൺ മാഷിന്റെ പാട്ട്, അത് ഈ സമയത്ത്?
0: അതിനല്ലേ സോങ്സ് ഓൺ ഡിമാൻഡ്. ഇഷ്ടഗാനം ഇഷ്ടത്തോടെ കേൾക്കാൻ വിളിക്കൂ സോങ്സ് ഓൺ ഡിമാൻഡിലേക്ക്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ സോങ്സ് ഓൺ ഡിമാൻഡ്. Only on Radio Makefast 90.4. നാട്ടുകാർക്ക് കൂട്ടാ.

0: കൊച്ചി തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

വായിക്കുന്ന കഥ വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാർ.

0: ായിരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. സിലിം മാറൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6-ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ എം ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് 1-ാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 2-ാം ഘട്ട അലോട്ട്മെന്റും 29 3-ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6ാം ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200ാം അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 വട്ടം ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരുകൾ മായ്ച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 ഗോളുകൾ തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38-കാരന് സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജി കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 275 വർഷം മുൻപ് അനുവം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
0: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. ജൂൺ 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും വെലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ TV എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.
5: കൂട്ടായി.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, ഹിപ്പ് റീപ്ലേസ്മെന്റ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ, കൂടാതെ വിട്ടുമാറാത്ത നടുവുവേദന, ഇടുപ്പുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയവയ്ക്കും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
5: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: ആ പുതിയ മഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി BV സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്രതലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റും നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
0: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രെന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78. മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8th ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംബാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17th തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14th ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
0: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30.
5: നിങ്ങൾ കേട്ടത് ആകാശവാണി വാർത്തകൾ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
6: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ടൈം സെറ്റ്
7: 1 o'clock.
8: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിൻടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
2: ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MVGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 9924 91.
3: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
4: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ എന്തായിരിക്കും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രുചി വേണം, അത് ഹെൽത്തി ആയിരിക്കണം, അത് നിർബന്ധമാണല്ലേ. നമ്മൾ ടേസ്റ്റിന്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ രുചിയും ആരോഗ്യവും ഒരൊറ്റ ഗ്ലാസ്സിൽ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൂപ്പർ ആയിരിക്കും. അത് കുടിക്കാൻ ടേസ്റ്റും ആണ്, നമുക്ക് ഹെൽത്തി ആണ്. എന്തായാലും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മധുരമുള്ള ഒരു ആരോഗ്യക്കൂട്ടാണ്. ഡേറ്റ്സും ബനാനയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഷേക്ക്, അതായത് പഴുത്ത പഴവും ഈന്തപ്പഴവും ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു ഷേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഷേക്ക് ഐറ്റംസ് ഒക്കെ മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടമാണ്. നമ്മൾ അല്ലാതെ ഇപ്പോൾ പഴുത്ത പഴം കൊടുത്താലോ ഡേറ്റ്സ് കൊടുത്താലോ അവർ കഴിക്കണമെന്നില്ല. അപ്പോൾ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉള്ളിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മളിന്ന് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്ക് കുട്ടികളെയൊക്കെ തല്ലിയൊക്കെ തീറ്റിപ്പിക്കാറുണ്ട്, പക്ഷെ ഇപ്പം അതും നടക്കില്ല അല്ലേ. അവരുടെ അടുത്ത് ഒരടവും നടക്കാത്ത സ്ഥിതിക്ക് ഇതുപോലെ രുചി ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് 2 കപ്പ് തണുത്ത പാലെടുക്കുക, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 വലിയ സ്പൂൺ, 6-7 ഡേറ്റ്സ് ഈന്തപ്പഴം നമുക്കെടുക്കാം കുരു കളഞ്ഞത്, പിന്നെ പഴം 2 എണ്ണം, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഷേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിപ്പോൾ ഡെയിലി കൊടുക്കണമെന്നൊന്നുമല്ല, ഇപ്പം ആഴ്ചയിൽ 2 ദിവസം കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം കൊടുക്കാം, അങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാം. കാരണം പഞ്ചസാരയൊക്കെ കൂടുതലായാലും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പം ഇതൊക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് തന്നെ ആ ഒരു മധുരത്തിൽ കഴിക്കുമെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പനങ്കൽക്കണ്ടം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ പറയാം. ഇൻഗ്രീഡിയൻസ് 2 കപ്പ് തണുത്ത പാല്, 1 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഈന്തപ്പഴം 6 എണ്ണം കുരു കളഞ്ഞത്, പഴം 2 എണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചത്, ആവശ്യത്തിന് പഞ്ചസാര. ആദ്യം നമ്മൾ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി ചേരുവകൾ, അതായത് ഈന്തപ്പഴവും കണ്ടൻസ്ഡ് മിൽക്കും ജസാരയും പാലും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്ലാസ്സുകളിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമുക്ക് കാഷ്യനട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, പിസ്ത വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, സ്ട്രോബെറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു ഷേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലല്ലേ. ഇനിയിപ്പോൾ ഈന്തപ്പഴമല്ല, നമുക്കിപ്പോൾ പപ്പായ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പപ്പായ ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് ഈന്തപ്പഴം മാറ്റിയും മറിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ബദാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം കുറച്ച് കൂടുതൽ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം അങ്ങനെ ഓരോ ദിവസവും മാറി മാറി ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സാധനങ്ങളും ഒരേ ദിവസം നമ്മൾ ഒരേ വിറ്റമിൻസും അതുപോലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യം അധികമായാലും അമൃതം വിഷം എന്ന് പറയില്ലേ. അപ്പം എല്ലാം മാറ്റി മാറ്റി കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം എന്തായാലും ഈ ഒരു ഡേറ്റ്സ് ആൻഡ് ബനാന ഷേക്ക് എന്തായാലും ആഴ്ചയിൽ 1 ദിവസം നിങ്ങളുടെ ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കേണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി എന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു സമയം വിത്ത് മീ ആർ ജെ അപർണ. വളരെ ചെറുപ്പത്തിൽ തന്നെ തലമുടി നരക്കുക എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉറക്കക്കുറവ്, വെള്ളം മര്യാദക്ക് കുടിക്കാതെ വരിക, സ്ട്രെസ്, ഇനി അതല്ല എങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ ഒരുപാട് മരുന്നുകൾ എടുക്കുക, കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഇതെല്ലാം നരച്ച മുടി വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങളാണ് കേട്ടോ. ഒരു പരിധിവരെ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ അതത്ര പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയേണ്ടി വരും. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നരച്ച മുടി മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് നര കണ്ടു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നും പറഞ്ഞു ഓവറായിട്ട് ഉറങ്ങരുത്. ഉറക്കത്തിന്റെ ഒരു ടൈമുണ്ടല്ലോ, അതെപ്പോഴും നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഇലക്കറികൾ, നട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇനി നിങ്ങൾ ഹെയർ കളർ ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കളർ ഒക്കെ ഉപയോഗിക്കുക. അതായത് മെഹന്തി അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇപ്പം നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ നരച്ച മുടി മാറാനായിട്ട് പ്രധാനമായിട്ട് മുത്തശ്ശിമാര് ഒരു എണ്ണ അങ്ങട് കാച്ചും അല്ലേ. ആ എണ്ണ കാച്ചി തലയിൽ തേച്ചു കഴിഞ്ഞാൽ ഈ നരച്ച മുടി വരില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അത് ഒരു പരിധിവരെ സത്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നരച്ച മുടിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എണ്ണക്കൂട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, രണ്ടേ രണ്ട് ഐറ്റംസ് മതി. വേറൊന്നുമില്ല, നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് തേങ്ങാപ്പാല് പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അത് കാച്ചി കുറുക്കി എണ്ണയായിട്ട് മാറ്റില്ലേ, അതിനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും ദൂരെയുള്ള സ്ഥലത്ത് വർക്കിന് പോയിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം. അപ്പൊ അവർക്കത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ എടുത്താൽ മതി. അപ്പോ ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പൊ ഈ രണ്ട് ഐറ്റം ഉപയോഗിച്ച് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാല് സാധാരണ എണ്ണ കാച്ചുന്ന പോലെ അല്ല ഇത് ചെയ്യേണ്ടത്. നമ്മൾ തലേ ദിവസം, അതായത് കുറച്ചെണ്ണ, ഇപ്പൊ നമ്മൾ തലയിൽ എത്രത്തോളം എണ്ണയാണ് തേക്കുക അത്രത്തോളം എണ്ണ എടുക്കുക. അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില അത് വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ രാത്രി തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് തുറന്ന് വെക്കണം, ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കരുത്. അതങ്ങനെ ഇരിക്കുക. പിറ്റേ ദിവസം നമ്മൾ കുളിക്കണതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതായത് നല്ല ഒരു വലിയ പാത്രത്തിൽ തിളച്ച വെള്ളം എടുക്കുക, അതിൻ്റെ മേലൊരു ചെറിയ സ്റ്റീൽ പാത്രം വെക്കുക, എന്നിട്ട് ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചൂടാക്കിയെടുക്കുക. ഒരുപാട് ഡയറക്റ്റ് തീയിൽ വെച്ചിട്ട് ചൂടാക്കരുത്. അപ്പൊ ഇങ്ങനെ ചെറിയ ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ നരയെയും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഒറ്റ രാത്രി കൊണ്ടൊന്നും നമ്മുടെ തലയിൽ വന്ന നരച്ച മുടി മാറില്ല. ഇത് ഒന്നര വട്ട ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് അത്രക്ക് ബുദ്ധിമുട്ടാണ്, ഓയിലി സ്കിന്നാണ്, പ്രശ്നങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തലയിൽ ഉണ്ടാകുന്ന നരച്ച മുടി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എണ്ണക്കൂട്ടാണ് എന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ സമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതി ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം സമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർ.

നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

ഒക്കെ ആയിട്ട് ഞാനിതാ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ഗ്രാമോഫോൺ വിത്ത് മീ ആർ ജെ അപർണ. പാട്ടൊക്കെ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്നെനിക്കറിയാം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. ഇന്നത്തെ ഗ്രാമോഫോണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, വേറൊന്നുമല്ല, ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു മാജിക്കൽ കോംബോയാണ് കേട്ടോ. ഈ പാട്ടുകളുടെ വരികളിലൂടെ നമ്മളെയൊക്കെ അങ്ങ് അടിമയാക്കുക എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു രക്ഷയില്ല, എന്താ ഒരു ഫീൽ അല്ലേ. ആ വരികളൊക്കെ എങ്ങനെയാ പ്രയോഗിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, അതുപോലെ തന്നെ എം ജയചന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ സംഗീതം നൽകിയ പാട്ടുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഗ്രാമോഫോണിന്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. ബനാറസിന്റെ പശ്ചാത്തലത്തില് ഭയങ്കര മനോഹരമായിട്ടുള്ള പ്രണയവും അതുപോലെ തന്നെ കുറേ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ഒക്കെ തുറന്നു കാണിച്ച മൂവിയായിരുന്നു ബനാറസ്. വിനീത് കാവ്യ മാധവൻ നവ്യ നായർ കോമ്പിനേഷനിൽ എത്തിയ ഈ മൂവിയിലെ കൂവളം കിളി എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ആദ്യമായിട്ട്.

മലയാള സംഗീതത്തിലെ മെലഡി ജോഡികൾ എന്നറിയപ്പെടുന്ന ഗിരീഷ് പുത്തൻചേരി എം ജയചന്ദ്രൻ കോമ്പിനേഷനിലെത്തിയ പാട്ടുകളാണ് ദാ ഇങ്ങനെ ഗ്രാമഫോണിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ലാലേട്ടൻ മൂവിയായ മാടമ്പി എന്ന ചിത്രത്തിലെ സോങ് ആണ് കേട്ടോ. മാടമ്പി എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ കല്യാണ സോങ് ആണെങ്കിൽ മറ്റു ചിലരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മളെയൊക്കെ കരയിച്ച ആ ഒരു പാട്ടുണ്ട്, അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു എന്ന് തുടങ്ങുന്ന സോങ്. ഭയങ്കര ഫീലാണ് കേട്ടോ ഈ ഒരു പാട്ടിന്. വെറുതെ ഇങ്ങനെ അല്പം സങ്കടമൊക്കെ ഉള്ളിലുള്ള സമയത്ത് ഈ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള വരികളാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഒരച്ഛൻ മകൾ സ്നേഹവും ആ മകള് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അച്ഛന്റെ വേദനയും പിന്നീടുണ്ടാകുന്ന പ്രതികാരവും ഒക്കെ പറഞ്ഞ ചിത്രമായിരുന്നു വൈരം. വൈരം എന്ന ചിത്രത്തിൽ ഇതാ ഈ കോമ്പിനേഷനിൽ വന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് കേട്ടോ, വെണ്ണിലവ് കണ്ണു വെച്ച വെള്ളിക്കുടമേ എന്ന് തുടങ്ങുന്ന സോങ്. ആ ഒരു പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്. ഭയങ്കര രസമുള്ള പാട്ടാണ് കേട്ടോ. ഈ പാട്ട് എപ്പോ കേട്ടാലും നമ്മൾ അറിയാതെ നമ്മുടെ പേരൻസിന്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള പാട്ടാണ് ഈ ഒരു പാട്ടിനായിട്ട് കാതോർക്ക് ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രാമഫോൺ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഗ്രാമഫോണിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ ഈണങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന എം ജയചന്ദ്രൻ, ഇവരുടെ കൂട്ടുകെട്ടിൽ പറഞ്ഞ പാട്ടുകളൊക്കെയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. ബാലേട്ടൻ എന്ന ചിത്രത്തില് ദാ ഈ കൂട്ടുകെട്ടിൽ പറഞ്ഞൊരു ഗാനമാണ് കേട്ടോ. ബാലേട്ടൻ എന്ന മൂവി നമുക്കറിയാം, നമ്മള് ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കഥയുടെ ഗതി തന്നെ മാറ്റിവിടുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പോ ഒരു പാട്ട് വരും, അതായത് ആ അച്ഛന്റെ വേർപാടിന് ശേഷം വരുന്നൊരു പാട്ട്, ഇന്നലെ എന്റെ നെഞ്ചിലെ എന്ന് തുടങ്ങുന്ന സം ആ ഒരു പാട്ട് ദാ ഈ ഒരു കോമ്പിനേഷനിൽ വന്നതാണ് കേട്ടോ. ആ ഒരു പാട്ട് കേൾക്കാതെ എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആകുന്നത്? അപ്പോ താ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

തല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാമഫോൺ ആണ് കേട്ടോ. ഗ്രാമഫോണിൽ ഇനി

നമ്മൾ കേൾക്കാൻ പോകുന്നത് മാമ്പഴക്കാലം എന്ന മൂവിയിലെ സോങ് ആണ്. നമുക്കറിയാം മാമ്പഴക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാലേട്ടൻ അതുപോലെ തന്നെ ശോഭൻ ശേഷി ഇവരെ രണ്ടുപേരുടെയും പ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോ ഇതില് ശോഭൻ ശേഷിയും ആ മോളും തമ്മിലുള്ള ബോണ്ട് കാണിച്ചു തരുന്ന ഒരു പാട്ടുണ്ട് കേട്ടോ. ആ ഒരു പാട്ടാണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത്. ആ ഒരു പാട്ടിന് പിന്നിൽ പ്രവർത്തിച്ചതും ദാ ഈ ഒരു മാജിക്കൽ കോംബോയാണ് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ടിനായിട്ട് കാത്തിറക്കാം ഗ്രാമഫോണിൽ ഇനി അടുത്തതായി.

ഈ കോമ്പിനേഷനിൽ വന്ന മൂവി ആയിരുന്നു കഥ പറയുമ്പോൾ. ഈ ഒരു മൂവി എപ്പ കണ്ടാലും ആ ഒരു അവസാന സീനാകുമ്പോ കണ്ണു നിറയാറില്ലേ? നിറയാറില്ല എന്ന് കള്ളമൊന്നും പറയണ്ട, ഉള്ളിന്റെ ഉള്ളില് ചെറിയൊരു സങ്കടമൊക്കെ തോന്നാറുണ്ടല്ലേ. ബാലനെ തേടിയെത്തുന്ന അശോക് രാജ് എന്ന കഥാപാത്രം ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അത് തന്നെയാണ് കേട്ടോ ഈ ഒരു മൂവിയുടെ നട്ടല് എന്ന് പറയുന്നത്. അപ്പോ ഈ മൂവിയിലെ ഒരു പാട്ട്, അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. പാട്ട് ഏതാണെന്നല്ലേ, മാമ്പുള്ളിക്കാവിൽ എന്ന് തുടങ്ങുന്ന സോങ്. ഈ ഒരു സോങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയും അതുപോലെ തന്നെ സംഗീത സംവിധായകൻ എം ജയചന്ദ്രനുമാണ് കേട്ടോ. അപ്പോ ഈ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഈ ഒരു പാട്ട് ആസ്വദിക്കാം ഗ്രാമഫോണിലൂടെ.

0: ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ. കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ ഇല്ലാതെ ചെയ്യുന്ന എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

നമ്മുടെ ദിലീപേട്ടൻ പല വേഷത്തില് വന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വേഷം മാറാനായിട്ട് നമ്മുടെ ദിലീപേട്ടൻ അടിപൊളിയാണ്. അതിപ്പോ ഏത് മൂവി എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ചാന്ത് പൊട്ട്, അതുപോലെ തന്നെ സൗണ്ട് തോമ, ചക്രമുത്ത് അല്ലേ, ആ ഒരു ക്യാരക്ടറിന്റെ ചേഞ്ച് നോക്കിയേ, മായാമോഹിനി, അങ്ങനെ പല വേഷങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട് നമ്മുടെ ദിലീപേട്ടൻ. അത്തരത്തിലെ ദിലീപേട്ടൻ കൈകാര്യം ചെയ്ത ചക്രമുത്ത് എന്ന മൂവി, അത് നമ്മളെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ പതിഞ്ഞു നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. ആ ചക്രമുത്ത് എന്ന മൂവി കാണുമ്പോൾ അവസാന ഭാഗമൊക്കെ ആവുമ്പോൾ ദിലീപേട്ടൻ സിനിമയിൽ കരയുമ്പോൾ കൂടെ നമ്മളും അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ദിലീപേട്ടൻ ഈ ഒരു മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. ദിലീപേട്ടൻ കവ്യ മാധവൻ കോമ്പിനേഷനിൽ വന്ന ചക്രമുത്ത് എന്ന മൂവിക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ ഒരുക്കി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന കരിനീല കണ്ണിൽ എന്ത് എന്ന് തുടങ്ങുന്ന സോങ് ആണ് ഗ്രാമഫോണിൽ ഇനി അടുത്തത് കേട്ടോ. അപ്പോ ഈ ഒരു പാട്ട് ആസ്വദിച്ചാലോ? നാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

പാട്ടുകളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കോമ്പിനേഷനിൽ വന്നൊരു ഹിറ്റ് പാട്ടാണ് ഷിക്കാർ മൂവിയിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്ന് തുടങ്ങുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് എപ്പോ കേട്ടാലും നമ്മളിങ്ങനെ അറിയാതെ ഒന്ന് സ്റ്റക്കായി നിന്ന് പോവും. കാരണം എന്താണ്, അത്രയ്ക്ക് ഭംഗിയുള്ള വരികളാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധ മൊത്തം ഈ ഒരു പാട്ടിലേക്ക് പോകാതിരിക്കുക അല്ലെ. ആ വരികൾക്ക് അതിമനോഹരമായ ഈണം കൂട്ടിച്ചേർത്തിരിക്കുന്നത് എം ജയചന്ദ്രനാണ്. അപ്പൊ ഈ കോമ്പിനേഷനിൽ പറഞ്ഞ ഷിക്കാർ എന്ന മൂവിയിലെ പിന്നെ എന്നോടൊന്നും പറയാതെ എന്ന് തുടങ്ങുന്ന സോങ്ങിനായിട്ട് കാതോർക്കാം ഗ്രാമഫോണിലൂടെ.

മലയാളികൾക്ക് വീണ്ടും വീണ്ടും കേട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് ഗാനങ്ങൾ നൽകിയ സംഗീത സംവിധായകനും എഴുത്തുകാരനുമാണ് എം ജയചന്ദ്രനും അതുപോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയും. ഈ കോമ്പിനേഷനിൽ വന്ന പാട്ടുകളൊക്കെ ആയിട്ടാണ് ദാ ഇന്നത്തെ ഗ്രാമഫോണിന്റെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. പതിയെ ഈ യാത്ര അവസാനിപ്പിച്ച് ടാറ്റ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ വെറുതെ പോയാൽ ശരിയാവില്ലല്ലോ. അവസാനമായിട്ട് ഈ കോമ്പിനേഷനിൽ വന്ന ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാം. പാട്ട് ഏതാണെന്നല്ലേ, ജനകൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലെ ഒളിച്ചിരുന്നു എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ. നമുക്കറിയാം ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്, ആ നാട്ടുമ്പുറത്തിന്റെ ഭംഗിയൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു പാട്ടാണ്. മാത്രമല്ല ആ അച്ഛനും അമ്മയ്ക്കും ആ മോളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഈ മനോഹരമായ പാട്ടോടുകൂടി ഇന്നത്തെ ഗ്രാമഫോണിന്റെ എപ്പിസോഡും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം ഗ്രാമഫോണിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കെ എം സി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ നിങ്ങളുടെ ജോലി തിരക്കുകൾക്കിടയിൽ ഡോക്ടറെ വന്നു കണ്ട് വേഗം മടങ്ങാം.
1: കൺസൾട്ടേഷൻ ചാർജ് 50 രൂപ മാത്രം.
2: കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. NAC A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. 4 ഓണേഴ്സ് ബിരുദങ്ങളായ BCom, BCA, BSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നീ കോഴ്സുകൾ കൂടാതെ ഈ വർഷം മുതൽ BSc സൈക്കോളജിയിലേക്കും 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല.

0: ലക്ഷ്മി സിൽക്സ് തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

നമസ്കാരം. റേഡിയോ മൈക്ക്ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം.

0: ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക. ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് 100-ലധികം വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാറാണ്. ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം
0: ഡോക്ടർ. പലർക്കും ഒരുപാട് സംശയമുള്ള ഒരു കാര്യമാണ് ഈ കോഴിമുട്ടയെ കുറിച്ച്. കാരണം ഈ കോഴിമുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, അതിലെ മഞ്ഞക്കരു കഴിച്ചാല് കൊളസ്ട്രോൾ ഉണ്ടാകും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളുണ്ട്. ശരിക്കും എന്താണ് അതിലെ സത്യം, അതൊന്ന് പറയാമോ?
1: ആദിമകാലം മുതൽ തന്നെ മനുഷ്യൻ അവന്റെ ആഹാരം ആരോഗ്യപ്രദമാകണം എന്ന ചിന്ത നിലനിർത്തിയിരുന്നു. ആരോഗ്യദായകമായ ഭക്ഷണങ്ങളിൽ പ്രമുഖ സ്ഥാനം മുട്ടയ്ക്കുണ്ട്. വിലക്കുറവും പോഷകമൂല്യവും അതേപോലെ തന്നെ ലഭ്യതയും ഒക്കെ മുട്ടയെ ഒരു സൂപ്പർ ഫുഡാക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ കൊളസ്ട്രോൾ എന്ന ഭീതി സമൂഹത്തിൽ പരത്തിക്കൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിർബന്ധിക്കുന്ന ഒരു കാലമുണ്ട്. ഇന്ന് അതിൽ നിന്ന് കുറെ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും കോഴിമുട്ടയുടെ വെള്ളം മാത്രം കഴിക്കുന്നതാണ് ആരോഗ്യകരം എന്ന് ധരിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്നാൽ ഹൃദയാഘാതത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് തെറ്റായ പ്രചരണം പല ഭക്ഷ്യവസ്തുക്കളിലും നടത്തുന്നത് മനുഷ്യന്റെ ആരോഗ്യദായകമായ ഭക്ഷണങ്ങളെ പലതിനെയും ഒഴിവാക്കാനായി ഇടയാക്കിയിട്ടുമുണ്ട്. മുട്ടയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോഴിമുട്ടയും താറാവിന്റെ മുട്ടയുമാണ് സാമാന്യേന എല്ലാ വിഭാഗങ്ങളും ഉപയോഗിച്ച് വരുന്നത്. അതിൽ കോഴിമുട്ടയ്ക്കാണ് കൂടുതലായും ലഭ്യതയും അതേപോലെ തന്നെ ഉപയോഗത്തിലും കൂടുതലായി കാണുന്നത് കോഴിമുട്ടയാണ്. താറാമുട്ടയും കോഴിമുട്ടയും തങ്ങളിൽ ചില ഗുണവ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ താറാവിന്റെ മുട്ടയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഒട്ടേറെ ആളുകൾ കോഴിമുട്ട തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ന് അനുവർത്തിച്ചു പോകുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ വളരെ പോഷക മൂല്യങ്ങൾ അടങ്ങിയ കോഴിമുട്ട, മനുഷ്യ ആരോഗ്യത്തിന് ആവശ്യമായതെല്ലാം നൽകുന്ന കോഴിമുട്ട, അവന്റെ വിശപ്പടക്കാൻ ആവശ്യമായ ഒരു ഭക്ഷ്യവസ്തു എന്ന നിലക്ക് പരക്കെ ലോകമൊട്ടുക്ക് തന്നെ ഉപയോഗിച്ചു വരുന്നു. സ്വാദിന്റെയും പോഷകമൂല്യത്തിന്റെയും ലഭ്യതയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കോഴിമുട്ടയുടെ സ്ഥാനം വളരെ വലുതാണ്. ശരീരത്തിന് ആവശ്യമായതിൽ 80% കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ തന്നെയാണല്ലോ. അധികമായി മുട്ടയുടെ മഞ്ഞക്കരിവിൽ നിന്ന് ലഭ്യമാകുന്ന കൊളസ്ട്രോൾ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഭയം മുട്ടയെ സംബന്ധിച്ച് ആവശ്യമില്ല എന്നാണ് കരുതേണ്ടത്. മുട്ടയുടെ മഞ്ഞക്കരു HDL എന്ന നല്ല കൊളസ്ട്രോള് കൂട്ടാൻ ഇടയാക്കുന്നു എന്ന് മാത്രമല്ല, കരൾ, ഹൃദയം, തലച്ചോറ് എന്നിവയുടെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും കോഴിമുട്ടയിലുള്ള ലൂട്ടിൻ, കോളിൻ തുടങ്ങിയ പോഷകങ്ങൾ ഇത് ശരിവെക്കുന്നു എന്നുള്ളതും ഇതിന്റെ പോഷകമൂല്യം കൊണ്ട് തന്നെ കോഴിമുട്ട ആരോഗ്യത്തിന് ഏറെ ഗുണകരമാകുന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടതാണ്.
0: ഓക്കെ ഡോക്ടർ, അപ്പോ ഒരു കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുവും ഒക്കെ അത് ഉൾപ്പെടെയാണ് കഴിക്കേണ്ടത് അല്ലേ? അത് രണ്ടും കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഗുണമുള്ളൂ അല്ലേ? ഓക്കെ ഡോക്ടർ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പഠനമുണ്ടോ?
1: ഇത് സംബന്ധിച്ച് ഗാസ്ട്രോ എൻട്രോളജിസ്റ്റും ഹെപ്പാറ്റോളജിസ്റ്റുമായ ഡോക്ടർ ശുഭം വത്സ്യ കോഴിമുട്ടക്കെതിരായിട്ടുള്ള വാദത്തെ നിരാകരിക്കുന്നതിനുള്ള ഒരു പഠനം പറയുന്നത്, 1.5 ലക്ഷം പേരിൽ നടത്തിയ പഠനത്തിൽ ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ഹൃദയാഘാതം, ട്രോക്ക് എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പറയുക. സ്വാഭാവികമായും സ്ട്രോക്കിനും ഹൃദയാഘാതത്തിനും ഇടയാകും എന്ന് പറയുന്ന കോഴിമുട്ട അതിന്റെ മഞ്ഞക്കരുവിയിൽ വൈറ്റമിൻ ഡിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും കൂടി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്.
0: ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ഇനിയുള്ളൊരു സംശയം, ഈ ഒരു മുട്ട നമുക്കിനി ദോഷകരമാകുന്നത് എങ്ങനെയാണ്, അതൊന്ന് പറയാമോ?
1: കോഴിമുട്ട നമ്മൾ പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ഉപയോഗം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ മുട്ടയുടെ ഗുണത്തെ സ്വാധീനിക്കാനുള്ള ചില ഘടകങ്ങൾ. 1, കോഴിമുട്ട സാധാരണഗതിയിൽ പുഴുങ്ങി ഉപയോഗിക്കുന്നു. ആ പുഴുങ്ങുന്നത് തന്നെ ഏറെ നേരം തിളച്ച വെള്ളത്തിൽ കിടന്ന് മുട്ട പുഴുങ്ങുന്നത് അതിന്റെ ഗുണം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയ ഉടനെ തന്നെ ചൂടുവെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് പെട്ടെന്ന് മാറ്റുന്നത് കോഴിമുട്ടയുടെ മഞ്ഞക്കരുവിന്റെ മേൽ പിടിക്കുന്ന ആ ഒരു കറുത്ത പാട് ഒഴിവാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. മുട്ട ഓംലെറ്റായും പുൾസയായും ഫ്രൈഡ് എഗ് ആയിട്ടും ഒക്കെ കഴിക്കുന്ന രീതിയുണ്ട്. ഒപ്പം തന്നെ മുട്ടയോടൊപ്പം ബട്ടർ, ക്രീം, എണ്ണ, ചീസ്, നെയ്യ് ഒക്കെ ചേർത്ത് കഴിക്കുക, ചീസ് ഓംലെറ്റ് ആയിട്ടും ഒക്കെ കഴിക്കുന്ന രീതിയുണ്ട്. അത്തരത്തിൽ പാചകം ചെയ്യുമ്പോൾ ഇതോടൊപ്പം ചേർക്കുന്ന വസ്തുക്കൾ ആരോഗ്യകരമല്ലാതെ വന്നാൽ അത് മുട്ടയെ പഴിക്കേണ്ട കാര്യമില്ല, മുട്ടയുടെ പാചക രീതിയിൽ വരുന്ന ദൂഷ്യമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓരോരുത്തരെയും ആരോഗ്യനില അറിഞ്ഞ് മറ്റു രോഗങ്ങൾ എന്നിവ പരിഗണിച്ച് അതുകൊണ്ടും ഉണ്ടാകാവുന്ന ദൂഷ്യങ്ങൾ അറിഞ്ഞ് മാത്രം മുട്ട കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പുഴുങ്ങിയ മുട്ട തന്നെയാണ് ഏറെ ആരോഗ്യകരം എന്നാണ് പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്.
0: ഓക്കെ ഡോക്ടർ, അപ്പോ എന്തുകൊണ്ടും മുട്ട എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വലുത് തന്നെയാണല്ലേ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. റേഡിയോ മൈക്ക് ഫാസ്റ്റ് 90.4 അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡിറ്റോക്ക് ആണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് മെഡിറ്റോക്കിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് 100+ വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള അശ്വതി ഭവൻ ചികിത്സാ നിലയത്തിലെ ഡോക്ടർ എ സി രാജീവ് കുമാർ ആണ്. ഡോക്ടറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മെഡിറ്റോക്കിൽ നിന്ന് ഇവിടെ പറയുന്നു ആർ ജെ അമൃത കാർത്തിക. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാൻ ഉള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.
1: മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് എ പ്ലസ്, യു ജി സി, ടു എഫ്, ഡി എസ് ഐ ആർ അക്രഡിറ്റേഷൻ, എ ഐ സി ടി ഇ അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ എൻ ഐ ആർ എഫ് റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. എം ബി എ, എം സി എ, എം എസ് സി വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. എം ബി എ, എം സി എ, എം എസ് ഡബ്ല്യു, എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, എം എസ് സി ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷന് വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ് മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് ഓട്ടോണമസ് കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447924491. തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
0: Radio MacFast 90.4. Time set.
2: 3 o'clock.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447764722 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469270020. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല.

0: Silver Screen.
1: റേഡിയോ മാക് ഫസ്റ്റ് 90.4 സിൽവർ സ്ക്രീൻ, കൂടെയുള്ളത് ദീപ. ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഫിലിം, നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണല്ലേ, എന്റർടൈൻമെന്റ്. ആ എന്റർടൈൻമെന്റ് ഔട്ട് ആൻഡ് ഔട്ട് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ഒരു സിനിമയാണ് ആക്ഷൻ കിങ് അർജുൻ സർജ നായകനായി എത്തിയ ബ്ലാസ്റ്റ്. അപ്പൊ ഇന്ന് സിൽവർ സ്ക്രീനിൽ ബ്ലാസ്റ്റ് ഫിലിമിന്റെ റിവ്യൂ ആണ് കേൾക്കാൻ പോകുന്നത്. സിനിമയുടെ ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്ന കിട്ടിലൻ ബ്ലാസ്റ്റ് തന്നെയാണ് സിനിമ. ഇടിപ്പടങ്ങളുടെ ആരാധകർക്ക് ആഘോഷിച്ച് ആർമാദിക്കാൻ കഴിയുന്ന തരത്തിൽ കിടിലൻ ഫൈറ്റുകളുള്ള ഒരു ഫൺ പടം. ചായക്കടയിലിടി, വീട്ടിലിടി, ഗോഡൌണിലിടി, കാറിലിടി, ഹോസ്പിറ്റലിലിടി, അങ്ങനെ വിസിലടിച്ച് ആഘോഷത്തോടെ കാണാൻ ഒരു ലോഡ് ഇടികൾ നിറഞ്ഞ ഫൺ ഫാമിലി ആക്ഷൻ ഫിലിമാണ് ബ്ലാസ്റ്റ്. സിനിമയുടെ നെടുംതൂൺ അർജുൻ സർജ അവതരിപ്പിക്കുന്ന കരാട്ടെ മാസ്റ്റർ രാജരാമനാണ്. ആരുടെയൊക്കെ ഇടി കാണാനുണ്ട് എന്നതിന്റെ സൂചന ട്രെയിലറിൽ തന്നെ സംവിധായകൻ സുഭാഷ് കെ രാജ തരുന്നുണ്ട്.
2: എങ്കിയാവത് തപ്പ് നടക്കുന്നത് നീ പാത്ത് ബാധിക്കപ്പെട്ട ഇടത്തിലായി നമുക്ക് തിരിഞ്ഞു അങ്ങളതായിരിക്കണമെങ്കിൽ ആവശ്യമില്ലേ.

0: Karate maçı buna.
1: கொண்டுட்டா இதெல்லாம் முடிஞ்சிடும் நினைச்சியா? எனக்கும் மேல ஒருத்தருக்கான், அவன் கண்டிப்பா உங்களை தேடி வருவான்.
2: பிளாஸ்ட் என்ற மூவியை குறிச்சான சில்வர் ஸ்கிரீனில் கேட்டுக்கொண்டிருக்கிறது. നമ്മുടെ ഈ ഒരു ട്രെയിലറിൽ തന്നത് വെറും ഒരു സൂചന മാത്രമാണ് കേട്ടോ. ഒന്നൊന്നര പരിപാടിയാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അർജുൻ സർജയ്ക്കൊപ്പം ഇടിപ്പൂരം തീർക്കുന്നത് മലയാളികൾക്ക് സുപരിചിതരായ രണ്ട് നായികമാർ കൂടിയാണ്. അഭിരാമിയും സർവമായയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ പ്രീതി മുകുന്ദനും ഇരുവരും ചേർന്നൊരുക്കുന്ന ഫൈറ്റുകൾ ശരിക്കും പ്രേക്ഷകർക്ക് അഡ്രിനാലിൻ റഷ് നൽകുന്നു. വിവേക് പ്രസന്നയാണ് കയ്യടി നേടുന്ന മറ്റൊരു താരം.

ലാസ്റ്റ് എന്ന മൂവി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കരാട്ടെ മാസ്റ്ററുടെ കുടുംബം അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. പല പ്ലോട്ടുകളിൽ സമാന്തരമായി നടക്കുന്ന സംഭവങ്ങളെ രസകരമായി കരാട്ടെ മാസ്റ്ററുടെ കുടുംബത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ആക്ഷൻ കിങ് അർജുന്റെ സ്വാഗം സ്റ്റൈലും അസലായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ ഒരു ഫിലിം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സ്വാഗം സ്റ്റൈലും ആ കഥാപാത്രത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. തുല്യ പ്രാധാന്യത്തോടെ വെള്ളിത്തിരയിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന അഭിരാമിയും പ്രീതിയും വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഇരുവരും സ്ക്രീനിൽ നിറയുന്നത്. ടഫായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ നമ്മുടെ സാധാരണ സിനിമകളിൽ കണ്ടുവരുന്ന ക്ലീഷേ വസ്ത്രധാരണമോ ബിൽഡപ്പോ ഇല്ലാതെയാണ് കേട്ടോ അഭിരാമിയെയും പ്രീതിയെയും അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ സാധാരണത്വമാണ് സിനിമയ്ക്ക് ഫ്രഷ്നെസ് നൽകുന്നതും.

അങ്ങനെ ബ്ലാസ്റ്റ് മൂവിയുടെ റിവ്യൂ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തമിഴ് സിനിമയിലെ പുതിയ താരോദയമായ പ്രദീപ് രംഗനാഥന്റെ ലവ് ടുഡേയിൽ സംവിധാന സഹായി ചലച്ചിത്ര ലോകത്തെത്തിയ സുഭാഷ് കെ രാജ് തന്റെ അരങ്ങേറ്റ ചിത്രം ഗംഭീരമാക്കിയെന്ന് പറയാം. ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ കട്ട ഡാർക്ക് തീമിൽ അധോലോകത്തിന്റെ ഫ്രെയിമിലേക്ക് കഥ പറച്ചിൽ മാറ്റുന്ന ക്ലീഷേ പരിപാടികൾക്കിടയിൽ ഫ്രഷ്നെസ് നൽകുന്നുണ്ട് ബ്ലാസ്റ്റ്. ഈ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരുപക്ഷെ ഒരു ജോർജ് ഡ്യൂട്ടി ഫീൽ അടിക്കാനുള്ള വകയുണ്ട്. എന്നാൽ സിനിമ അതിൽ ഉടക്കി നിൽക്കുന്നില്ല എന്നതാണ് ആശ്വാസം. ബ്ലാസ്റ്റിനെ ആവേശകരമായ സിനിമാനുഭവമാക്കുന്നതിൽ സംവിധായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് രവി ബസ്രൂരിന്റെ BGMO. ഫീനിക്സ് പ്രഭുവിന്റെ ഫൈറ്റും ഇവരുടെ അന്യായ കോംബോ ആണ് കേട്ടോ സിനിമയിലുള്ളത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം ഗംഭീര ഫൈറ്റ് സീക്വൻസുകളുണ്ട്. ജോൺ കൊക്കനും അർജുൻ ചിദംബരവുമാണ് വില്ലൻ വേഷങ്ങളിൽ എത്തുന്നത്. ഇരുവരും അതിഗംഭീരമായിട്ട് ആ കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്നു. അരുൺ രാധാകൃഷ്ണനാണ് ചിത്രത്തിന്റെ ക്യാമറ. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് ഇ രാഘവ്. സിനിമയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ മനോഹരമായ ഒരു ഗാനവും ഉൾച്ചേർത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ കുടുംബത്തിനൊപ്പം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇടിപ്പടമാണ് ബ്ലാസ്റ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സിൽവർ സ്ക്രീനിൽ ബ്ലാസ്റ്റ് മൂവിയുടെ റിവ്യൂ ആണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. ഇനി വീണ്ടും മറ്റൊരു മൂവിയുടെ റിവ്യൂ ആയിട്ട് കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
0: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.

0: സിൽസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമിസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
0: റേഡിയോ മെക്ഫാസ് 90.4 ടൈം സെറ്റ്
2: 4 o'clock.

0: എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ.
1: അതെ, സന്ധി വേദന, വൃക്കയിൽ കല്ല്, വൃക്കയിൽ സ്തംഭനം വരെ ഉണ്ടായേക്കാം. മടിക്കേണ്ട, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ യൂറിക് ആസിഡ് ചികിത്സയ്ക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: സീറോ ഡെലിവറി
4: യെസ്. അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
4: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012586661.
4: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.

0: ರೇಡಿಯೋ ಕಫೆ. ದಿಸ್ ಈಸ್ ರೇಡಿಯೋ ಕಫೆ.
1: ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്, നമസ്കാരം. 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചായ ഇടാനായിട്ട് അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടാവും. കുറച്ച് സമയമുണ്ടല്ലോ, അപ്പം എന്തായാലും റേഡിയോ കഫേയിൽ ഫസ്റ്റ് ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വരുമ്പോഴേക്കും ചായയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റായിട്ടിരിക്കാം. എന്നിട്ട് കുറേ സമയം നമുക്ക് ചിന്തിക്കാം, ചിരിക്കാം എന്നൊക്കെ വിചാരിച്ച് എല്ലാവരും ജോലിക്ക് ഇങ്ങനെ ചടപടേ ചടപടേ എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പം എല്ലാവരെയും റേഡിയോ കഫേയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് റേഡിയോ കഫേയിൽ കൂടെയുള്ളത് ദീപയാണ്. അപ്പൊ എന്തായാലും വേഗം തന്നെ നമ്മളുടെ 9495730333 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് റേഡിയോ കഫേയിൽ ഞാനുണ്ട്, ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമല്ലോ. ഞാൻ എന്താ ഇപ്പൊ വന്നതേ ഉള്ളൂ, റേഡിയോ കഫേയിലൊക്കെ നേരെ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം, തകർക്കാം, തിമിർക്കാം, രാജപ്പഞ്ചേട്ടൻ പറയുന്ന പോലെ അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞ് ഇപ്പൊ വരും എന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ വാട്സപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എൽസി ചേച്ചി ഗുഡ് ഈവനിങ് ദീപു എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇൻട്രോ പാട്ട് സൂപ്പർന്ന്. അത് ഏത് പാട്ടാണാവോ ഇൻട്രോ പാട്ട് ഞാൻ ഇട്ടോ? ഇല്ലല്ലോ, അതേത് പാട്ടാ? ഇനി നമ്മുടെ ജിങ്കിള് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ എൽസി ചേച്ചി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ജിങ്കിള് മാറിപ്പോയതാണ്. ഇന്ന് നമ്മൾ സാധാരണ ആ ജിങ്കിള് രാത്രി സോങ്സ് ഓൺ ഡിമാൻഡിന് മുൻപിടുന്നതാണ്. അപ്പൊ ചെറുതായിട്ടൊരു കൈയബദ്ധം പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് വളരെ താമായിട്ട് അങ്ങനെ പോട്ടെ. നമ്മളുടെ ഫ്രാങ്കോയുടെ ജിങ്കിളാണ് സാധാരണ ഞാൻ റേഡിയോ കഫേയിൽ കയറുന്നതിന് മുൻപായിട്ടിടുന്നത്. നമ്മുടെ സിറാജ് എത്തിയിട്ടുണ്ട്. ഹായ് ദീപ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ റേഡിയോ കഫേയിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് ബഹുമാനം എല്ലാവരും തരുന്നുണ്ടല്ലേ. റാണി ചേച്ചി എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ് റേഡിയോ ദീപ ടീച്ചർ, റേഡിയോ കഫേയിൽ നിന്ന് ഞാനും കൂടുന്നു. റാണി വർഗീസ് നല്ലൂ ചേരാനല്ലൂർ. അപ്പൊ റാണി ചേച്ചിക്ക്, സിറാജിന്, എൽസി ചേച്ചിക്കൊക്കെ സ്പെഷ്യൽ ഗുഡ് ഈവനിങ്. ഷീജ ചേച്ചി ഹായ് ദീപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹായ് ഷീജ ചേച്ചി, ഗുഡ് ഈവനിങ്. ശില്പ, എന്തായാലും ശില്പ ഇപ്രാവശ്യം നേരത്തെ വണ്ടി പിടിച്ച് ഇങ്ങ് പോരുന്നു, കാരണം ഓടി ഓടി തളർന്ന് മുട്ട വാങ്ങി പോവണ്ട എന്ന് വിചാരിച്ച് നേരത്തെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയില്ലേ എക്സാമിനൊക്കെ നമ്മളിങ്ങനെ ഓടി പിടിച്ച് വന്നിരുന്ന് എക്സാം എഴുതരുത് എന്ന്. നമ്മൾ കുറച്ച് ചിന്തിക്കാൻ നമുക്ക് കുറച്ച് സമയം വേണം, കൂളാവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് നേരത്തെ എത്തി എത്തി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ശില്പ. സൽമൈത്ത് എത്തിയിട്ടുണ്ട്. ഹായ് ഗുഡ് ഈവനിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഹായ് ദീപക്കുട്ടി, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, സൽമൈത്ത ഗുഡ് ഈവനിങ്. രാജപ്പൻ ചേട്ടൻ അട തിന്നോണ്ടിരിക്കുക കേട്ടോ അവിടെ. നമ്മളിവിടെ വിശന്ന് 4 മണിക്ക് ചായ കുടിക്കാതിരിക്കുമ്പോൾ അവിടെ ഒപ്പം പിന്നെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ആ അടയുടെ തൊട്ടടുത്ത്, ആ പ്ലേറ്റിൻ്റെ അടുത്ത് റേഡിയോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കപ്പുണ്ട്. അതിലാന്ന് തോന്നുന്നു ചായ കുടിക്കുന്നത്. അപ്പോൾ ആ കപ്പ് എനിക്കിവിടെ കാണാം. ഓക്കെ, രാജപ്പൻ ചേട്ട ഗുഡ് ഈവനിങ്. മിനി ചേച്ചി ഹായ് ദീപക്കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മിനി ചേച്ചി, ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും 4 മണി സമയം എന്ന് പറയുന്നത് ജോലിയുടെ സമയമാണ്, കാരണം എല്ലാവരും സ്കൂളിൽ വിട്ട് വരുന്നു, ചായ വേണം, അത് വേണം, ഇത് വേണം. ഈ കൃത്യ 4 മണിക്ക് ചായ കുടിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കിങ്ങനെ 3:50, 55 ആകുമ്പോഴത്തൊട്ട് തുടങ്ങുമല്ലേ. ഇനിയിപ്പോൾ 3 മണിക്ക് ചോറുണ്ട് കഴിഞ്ഞാൽ അവർക്ക് 4 മണിക്ക് ചായ വേണം. അപ്പോൾ അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി അതെല്ലാം നേരത്തെ ചെയ്തിട്ട് കൃത്യം നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം. കുമ്പിളപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരിയാ, കുമ്പിളപ്പാണ് കേട്ടോ രാജപ്പൻ ചേട്ടൻ കഴിക്കുന്നത്. എന്തായാലും അപ്പം കഴിക്കുക, അടയല്ല കുമ്പിളപ്പാണെന്ന് കേട്ടോ. ശരി, ആയിക്കോട്ടെ. സുലൈ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഹായ്. ഓക്കെ സുലൈ ചേട്ടാ, ഹായ് ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും എത്തിയ സ്ഥിതിക്ക്, എന്നാലും ഇനി കുറേ പേരും കൂടെ ഒക്കെ ജോയിൻ ചെയ്യാനുണ്ട്. പക്ഷെ അവർക്ക് സ്പെഷ്യൽ സീറ്റാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ആ സ്പെഷ്യൽ സീറ്റിലേ അവരിയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇൻട്രോ സോങ് ഒക്കെ കൊടുത്തവരെ വെൽക്കം ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട്, ശില്പയൊക്കെ ഒറ്റപ്പാലത്ത് നിന്ന് ഇവിടം വരെ എത്തിയതല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടി കുറച്ച് സമയമൊക്കെ കൊടുത്തിട്ട് നമ്മളുടെ ഓരോ റൗണ്ടിലേക്ക് നമുക്ക് പോകാം. സ്റ്റേ ട്യൂൺ റേഡിയോ ബ്രേക്ക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

അങ്ങനെ നമ്മളുടെ സിനിമാസ്കോപ്പിലേക്ക്, നമ്മളുടെ റേഡിയോ കഫേയുടെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആകുന്നു. അപ്പൊ ഇനി കുറച്ചുപേരും കൂടി എത്തിയിട്ടുണ്ട്. സുലൈ ചേട്ടൻ, അയാൾ ഇന്നും എന്നും രാജാവാണ്, മെസ്സിയുടെ, നമ്മുടെ ഫുട്ബോളിന്റെ രാജാവിനോടാണോ കളി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗീത ചേച്ചി എത്തിയിട്ടുണ്ട്. ഗീത ചേച്ചി, ഗുഡ് ഈവനിങ്. അപ്പൊ എന്തായാലും നമ്മളുടെ സിനിമാസ്കോപ്പിലെ ഫസ്റ്റ് റൗണ്ട്, ഫസ്റ്റ് സെഗ്മെന്റ് ആണ് നമ്മുടെ സിനിമാസ്കോപ്പ്. അതിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥയോ BGMO ഒന്നുമല്ല. നമുക്ക് സിനിമയിൽ കുറേ ആൾക്കാരുണ്ട്, നടി നടന്മാരെല്ലാവരുണ്ട്. അപ്പൊ അവരുടെ പേരുകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന, അതായത് ഏത് ഭാഗം എത്തുമ്പോഴാണ് ഇത് ഇന്ന സിനിമയാണെന്ന് മനസ്സിലാവും. അതായത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള നായകന്റെ നായികയുടെ ഒക്കെ പേര് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ, ബാക്കിൽ നിന്ന് തുടങ്ങുള്ളൂ. കുറച്ച് കുറച്ച് സീൻസിലുള്ളവരുടെ പേര് തൊട്ട് ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ടുള്ള ആളുടെ വരെ പേര് പറയും. ഒറിജിനൽ പേര്, ക്യാരക്ടർ നെയിം അല്ല കേട്ടോ. അപ്പൊ ഒറിജിനൽ പേരായിരിക്കും പറയുന്നത്. അപ്പൊ അവരഭിനയിച്ച സിനിമ ഏതാണെന്ന് ഇവിടെ പറയണം. ആദ്യം 2, 3, അങ്ങനെ 3 സ്ഥാനങ്ങളെ നമുക്കുള്ളൂ. 3 സ്ഥാനത്തിന് ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് കൈയടി തരുന്നതായിരിക്കും, ബാക്കിയുള്ളവർക്ക് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കൈയടി തരുള്ളൂ. ഓക്കെ. അപ്പൊ അതായത് ഓർഡർ, നമ്മളിപ്പോ ഒരു സിനിമ ഇപ്പം എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ പവിത്രം സിനിമ, നമ്മൾ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ മോഹൻലാൽ, പിന്നെ നമ്മൾ എന്തായിരിക്കും ശോഭന, പിന്നെ ബിന്ദുജ മേനോൻ, അങ്ങനെ നമ്മൾ തിലകൻ, ശ്രീവിദ്യ, അങ്ങനെയൊക്കെ പറഞ്ഞു പോകും. പക്ഷെ ഏറ്റവും ലാസ്റ്റത്തെ ചെറിയ ക്യാരക്ടറോട്ട് നമ്മൾ മുകളിലോട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ആ ചെറിയ ആളുകളെ തൊട്ടായിരിക്കും ഞാൻ പറയുന്നത് ആ സിനിമയിലെ. കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതൊക്കെ കണക്ട് ചെയ്തിട്ട് വരുമ്പോൾ ആ സിനിമ ഏതാണെന്ന് കിട്ടും. അപ്പൊ റെഡിയാണല്ലോ. ഫസ്റ്റ് ഞാൻ പറയും, ഗീതാ വിജയൻ, പഴയൊരു നടിയാണ് ഗീതാ വിജയൻ. ഗീതാ വിജയൻ ഉണ്ട് ആ സിനിമയില്, വേറെ ക്ലോ ഒന്നും ഇല്ല കേട്ടോ. ഗീതാ വിജയനുള്ള സിനിമയാണ്. ആരാ എത്തിയിരിക്കുന്നത് ഇവിടെ? ഓക്കെ, പേരെന്തേ പേര്? ഞാൻ ഇനി ഇവിടെ ഫെബിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഫെബിൻ. സജി ചേട്ടൻ എടത്വയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. സജി ചേട്ടൻ എന്താണ്, സ്കൂളിന്റെ വാതിക്കെ വന്ന് നിൽക്കുകയാണ്, ക്ലാസ്സിൽ കയറില്ല, കുട്ടി ബാഗുമായിട്ട് അവിടെ നിൽക്കൂ. ഓക്കെ, ഗീതാ വിജയന്റെ പേര് പറഞ്ഞപ്പോഴേക്കും മുട്ടയോട് മുട്ട. രേഖ ചേച്ചിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ? രേഖ ചേച്ചി, മുട്ട ഞാനങ്ങ് തരും, ആകാശേ തരും, റാണി ചേച്ചിക്ക് ഞാൻ തരും, ഷീജ ചേച്ചിക്കും തരും, സുലൈ ചേട്ടനും തരും, മോൻസി ചേട്ടൻ ഹായ് മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മുട്ട തരില്ല. അപ്പൊ ഇത്രയും പേർക്കാണ് ഇവിടെ മുട്ട വന്നിരിക്കുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ്, ചാടികീറി പറയരുത്. ഗീതാ വിജയൻ, ഋസഭാവ, ഋസഭാവയുണ്ട് ആ സിനിമയില്. ഓക്കെ, ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയവരുടെ ഒക്കെ തെറ്റാണ് കേട്ടോ. കുണ്ടറ ജോണി, കുണ്ടറ ജോണി അഭിനയിച്ചിട്ടുണ്ട്. മച്ചാൻ വർഗീസ് ഉണ്ട്. ഓക്കെ, രാജേഷ് പച്ചാളം, 2 മുട്ട. മച്ചാൻ വർഗീസ് ഉണ്ട്, ജനാർദ്ദനൻ, ഫെബിൻ തെറ്റിപ്പോയി, ശങ്കരാടി അഭിനയിച്ചിട്ടുണ്ട്, ശില്പ ഒറ്റപ്പാലത്ത് നിന്ന് തെറ്റിപ്പോയി, സജി ചേട്ടൻ സിനിമയുടെ പേരാണോ പറഞ്ഞിരിക്കുന്നത്, എന്തായാലും തെറ്റാ. ബിന്ദു പണിക്കർ, കൽപ്പന കിട്ടിയോ? ഹായ് ദീപ, ഞാനും എത്തി. രാജേഷേട്ടൻ, ശില്പ തെറ്റി തെറ്റി. സുകുമാരി, നെടുമുടി വേണു, നെടുമുടി വേണു ഉണ്ട്. അപ്പൊ എന്തൊക്കെ പേരാ പറഞ്ഞേ? ഗീതാ വിജയൻ, ഋസഭാവ, കുണ്ടറ ജോണി, മച്ചൻ വർഗീസ്, ജനാർദ്ദനൻ, ശങ്കരാടി, ബിന്ദു പണിക്കർ, കൽപ്പന, സുകുമാരി, നെടുമുടി വേണു, സീനത്ത്. അടുത്ത പേര് പറഞ്ഞാൽ നിങ്ങക്ക് കിട്ടും, ക്യാപ്റ്റൻ രാജു. സീനത്ത്, ക്യാപ്റ്റൻ രാജു, ശ്രീവിദ്യ, ശ്രീവിദ്യ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. ഷീജ ചേച്ചി, വെരി ഗുഡ്, വെരി ഗുഡ്. ഷീജ ചേച്ചിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ്. എൽസി ചേച്ചി, വെരി ഗുഡ്, മോട്ടയടിച്ചിട്ടുണ്ട്. സൽമൈത, സെക്കൻഡ് പ്രൈസ് ഗോസ് ടു സൽമൈത. ശില്പ, ആ പേരവിടെ വെച്ചോ, നമുക്ക് ആവശ്യം വരും, തെറ്റാത്. ഓക്കെ, എവിടുന്നൊക്കെ പേര് തപ്പിക്കൊണ്ട് വരുന്നത് നോക്കിയേ. ശ്രീവിദ്യ, എം ജി സോമൻ, ലാസ്റ്റ് മെയിൻ ആൾക്കാരുടെ പേര് പറയാൻ പോവാണ്. എം ജി സോമൻ വരെ ആയി, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചാർമിള, പഴയ നടി ചാർമിള ഉണ്ടല്ലോ, ചാർമിള ഉണ്ട്. ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്, ചാർമിള, എം ജി സോമൻ, ശ്രീവിദ്യയും ക്യാപ്റ്റൻ രാജു ഒക്കെ വരുന്ന സിനിമ. യെസ്, രാജേഷ് ഏട്ടൻ, പച്ചാളം. അങ്ങനെ അവസാനം തേർഡ് പ്രൈസ് പച്ചാളത്തേക്ക് കൊണ്ടുപോയി. കറക്റ്റ് ആൻസർ ആകാശ്, കറക്റ്റ് ആൻസർ ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് കയറി തരും. പിന്നെ അതുപോലെ റാണി ചേച്ചി കറക്റ്റ് ആൻസർ ആണ്. ഇനി ആർക്കെങ്കിലും കിട്ടാതുണ്ടെങ്കിൽ ബാക്കിയും കൂടി ഞാൻ പറയാം. അന്ന ചേച്ചി എവിടെയായിരുന്നു? അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. വിനീതുണ്ട്, ശ്രീകുമാർ ഉണ്ട്, ഇന്നസെന്റ് ഉണ്ട്. രാജേഷ് ഏട്ടൻ, എന്താ ഒരു ഭാഗ്യം, ഒരു ബന്ധമില്ലാത്ത ഒരു പേരായിട്ട് മിനി ചേച്ചി അഷ്ടബന്ധം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏതാണ്?
അത്രയും വഴിയിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഞാൻ ഇനി ഓർഡറിൽ പറയാം. ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, വിനീത്, ചാർമല, എം ജി സോമൻ, ശ്രീവിദ്യ, ക്യാപ്റ്റൻ രാജു, സീനത്ത്, നെടുമുടി വേണു, സുകുമാരി, കൽപ്പന, ബിന്ദുപണിക്കർ, ശങ്കരാടി, ഇത്രയും പറയുമ്പോൾ തന്നെ ആ സിനിമയുടെ ഏകദേശം പോർഷൻ നമ്മൾ പൂർത്തിയാക്കി. ഓക്കെ, അപ്പൊ ഇനിയും ബാക്കി തേർഡ് പ്രൈസ് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ക്ലാപ്പ് ആയിരിക്കും തരുന്നത്. യെസ്, ഓക്കെ, ഫെബിൻ കറക്റ്റ് ആൻസർ, രേഖ ചേച്ചി കറക്റ്റ് ആൻസർ. സിനിമ ഏതാണ്? കാബൂളിവാല. കാബൂളിവാല സിനിമയിലെ ആൾക്കാരുടെ പേരാണ് ഞാൻ വായിച്ചത്, ഒറിജിനൽ പേരുകൾ. ലിസ് ചേച്ചി കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്തായാലും കാബൂളിവാല സിനിമയാണ്. സിറാജിനൊക്കെ ഇപ്പൊ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ചെറിയ ലാഗിങ് ഉണ്ടാവും ഓൺലൈൻ കേൾക്കുന്നവർക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്, കയ്യടി ഞാൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ശില്പ ഒറ്റപ്പാലത്ത് നിന്ന് ഇപ്പോഴാണ് ഇങ്ങ് എത്തിയത്. കറക്റ്റ് ആൻസർ. ലിസ് ചേച്ചിയുടെ പേര് ഞാൻ വായിച്ചു. ഇനി കൈ ചൂണ്ടി ഇരിക്കണ്ട, ഞാൻ പേര് വായിച്ചിട്ടുണ്ട് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും നമ്മൾ നെക്സ്റ്റ് ഹോസ്റ്റലിലേക്ക് പോവാണ്. സെയിം തന്നെയാണ് വരുന്നത്. അടുത്തത് വരെയാണ് മോൻസി ചേട്ടാ കറക്റ്റ് ആൻസർ. കോഴിക്കോട് ശാരദ, ഏറ്റവും താഴെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ചെറിയ റോള് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. കോഴിക്കോട് ശാരദ അഭിനയിച്ച സിനിമ. സാലു കൂറ്റനാട്, അദ്ദേഹത്തെ ഒന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. പിന്നെ മഞ്ജു സതീഷ്. മഞ്ജു എന്ന് പറഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു സീരിയലിലൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ ടൈമിലൊക്കെ കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മഞ്ജു സതീഷ്. അടുത്തത് കൈതപ്രം ദാമോദരൻ, കൈതപ്രം. ഓക്കെ, മാമുക്കോയ കിട്ടിയോ? മാമുക്കോയ സൽമൈത്ത അടിച്ചു മോളെ, ഫസ്റ്റ് പ്രൈസ്. ജമാലുദ്ദീൻ, സൽമ ജമാലുദ്ദീൻ. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. മാമുക്കോയ. നെക്സ്റ്റ് കലാഭവൻ മണി കിട്ടിയോ? അടുത്തത് അബൂബക്കർ. ഫെബിൻ തെറ്റിപ്പോയി, സിറാജ് തെറ്റിപ്പോയി. ജഗന്നാഥവർമ്മ, ജഗന്നാഥവർമ്മയുണ്ട്. വത്സല മേനോനുണ്ട്. കിട്ടിയോ? ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ സൽമയത്തേക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. റാണി ചേച്ചി കണ്ടോ, ചേരാനല്ലോ ഒരു റാണി ചേച്ചി കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. രാജേഷ് ഏട്ടൻ പച്ചവളത്ത് നിന്ന് വീണ്ടും തേർഡ് പ്രൈസ് പോയിട്ട് രാജേഷ് ഏട്ടൻ. കറക്റ്റ് ആൻസർ. എൽസ് ചേച്ചി തെറ്റിപ്പോയി കേട്ടോ. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ട് അതില്. എൻ എഫ് വർഗീസ് ഉണ്ട്. ആകാശേ കറക്റ്റ് ആൻസർ. മാള അരവിന്ദൻ ഉണ്ട്. ഇനി പറയുന്ന പേരുകൾ കേൾക്കുമ്പോൾ പിടികിട്ടും. ബിന്ദുപണിക്കർ ഈ സിനിമയിലുണ്ട്. ബിന്ദുപണിക്കർ, മനോജ് കെ ജയൻ, ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി മെയിൻ രണ്ട് ആൾക്കാരുടെ പേര് പറയാൻ പോവാണ്. മഞ്ജു വാര്യർ. ഇനി ആർക്കാ കിട്ടുന്നത്? എൽസ് ചേച്ചി, മഞ്ജു വാര്യർ, ഹിസൈനസ് അബ്ദുള്ളക്കാത്തോ, ദിലീപ്, ഇത്രയും പേരാണ്. ഇനി ഓർഡർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ, ബിന്ദുപണിക്കർ, മാള അരവിന്ദ്, എൻ എഫ് വർഗീസ്, ബിന്ദുപണിക്കർ, അങ്ങനെയൊക്കെ അഭിനയിച്ച സിനിമയാണ്. യെസ്, ഫെബിൻ കറക്റ്റ് ആൻസർ, അന്ന ചേച്ചി കറക്റ്റ് ആൻസർ, സിറാജ് കറക്റ്റ് ആൻസർ. ഞങ്ങളെ വഴിതെറ്റിക്കാൻ പുതിയ പുതിയ ഐഡിയകളുമായി ദീപ ടീച്ചർ. പിന്നെ അല്ല, നേരെ ചൊവ്വേ ചോദിച്ചാൽ നിങ്ങൾ പറയും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളഞ്ഞ വഴി കൂടെ വരുന്നത്. മിനി ചേച്ചി കറക്റ്റ് ആൻസർ, ലിസ് ചേച്ചി കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൈയടി. സജിച്ചേട്ടൻ വെളിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധ ഇവിടെ അല്ല, അതുകൊണ്ടാണ് താമസിച്ച് ഉത്തരം വരുന്നത്. രാജപ്പൻ ചേട്ടാ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് രണ്ട് ക്വസ്റ്റ്യൻ. ഇത്രയല്ല, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മളുടെ ആ രണ്ട് ഇത് തീർന്നു. രണ്ട് സിനിമ ഉത്തരം സല്ലാപമാണ്. സല്ലാപം സിനിമയിലേതാണത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ് ഇതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്? രാജേഷ് ഏട്ടൻ തേർഡ് പ്രൈസ് നിലനിർത്തുമോ അതോ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമോ? ഫസ്റ്റ് പ്രൈസ് സൽമൈത്ത വിട്ടുകൊടുക്കോ, സെക്കൻഡ് പ്രൈസ് റാണി ചേച്ചി വിട്ടുകൊടുക്കോ എന്നൊക്കെ അറിയാനുള്ള മൂന്നാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. കൊച്ചിൻ ഹനീഫ അഭിനയിച്ച സിനിമയാണ്. കുഞ്ചൻ ഈ സിനിമയിലുണ്ട്. മോൻസി ചേട്ടൻ സല്ലാപം വരെ എത്തിയിട്ടുള്ളൂ. കൊച്ചിൻ ഹനീഫയുണ്ട്, കുഞ്ചൻ ഉണ്ട്, പിന്നെ കോഴിക്കോട് നാരായണൻ നായർ. അതൊക്കെ നമുക്ക് കുറച്ച് അധികം അറിയാൻ വയ്യാത്ത ക്യാരക്ടറായിരിക്കും. കൊച്ചിൻ ഹനീഫ, കുഞ്ചൻ, രേണുക, ജ്യോതിലക്ഷ്മി വെൺപാല,
ഹായ്ഡാ, കൊഞ്ചം ലേറ്റ് ആയി പോച്ചു. ഓക്കെ, സാരമില്ല കേട്ടോ, അതിന്റെ തമിഴാ ഞാൻ തപ്പിക്കൊണ്ടിരുന്ന, കിട്ടിയില്ല. കൊച്ചു നിനീഫ, കുഞ്ചൻ, രേണുക, അബൂബക്കർ, രേണുക, അബൂബക്കർ, കിട്ടിയാ? ആർക്കെങ്കിലും കിട്ടുമെന്ന്? വേഗം വേഗം വേഗം. പിന്നെ ബിന്ദു പണിക്കർ, ഇതിലുണ്ട് ബിന്ദു പണിക്കർ, ബിന്ദു പണിക്കർ. പിന്നെ സുനിത, യെസ്, സൽമൈത്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുക്കില്ല. കറക്റ്റ് ആൻസർ, ഒരു ബന്ധമില്ല. അത് രാജേഷേട്ടന്റെ തേർഡ് പ്രൈസ് എങ്കിലും നേരത്തെ കിട്ടിയത്, എന്നിട്ട് പൊട്ട തെറ്റിട്ട് വന്നിരിക്കുക. സുനിത, പിന്നെ ഇളവരശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുണ്ട്, ഇളവരശി. അത് വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ മലയാളത്തിൽ ഉള്ളൂ ആ നടി, ഇളവരശി. ഇനി അങ്ങോട്ടേക്ക് മെയിൻ ആൾക്കാരുടെ പേര് പറയാൻ പോവാണ്. ഇപ്പൊ അവിടെ നിന്ന് സൽമൈത്തൊക്കെ ഇങ്ങനെ നാണം വന്നു കേട്ടോ. കവിയൂർ പൊന്നമ്മയുണ്ട്, കറക്റ്റ് ആൻസർ ജ്യോതിലക്ഷ്മി വേ, കറക്റ്റ് ആൻസർ ആണ്. ജ്യോതിലക്ഷ്മി താമസിച്ച് വന്നാൽ എന്താ, കറക്റ്റ് ആൻസറുമായിട്ട് സെക്കൻഡ് പ്രൈസ് നേടിയിരിക്കുകയാണ്. അടുത്തത് തേർഡ് പ്രൈസിലേക്ക് വരുന്നത് ഇതാരാണ്, വസന്തകുമാരി ചേച്ചി. കണ്ടോ, നമ്മൾ വിചാരിക്കാത്ത ആൾക്കാർ തേർഡ് പ്രൈസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ വസന്തകുമാരി ചേച്ചി. സുജ ചേച്ചിക്ക് ഫോർത്ത് ആകട്ടോ, അതുകൊണ്ട് ഞാൻ എൻ്റെ കൈയിൽ തരില്ല. അടുത്ത് ഇളവരശി കവിയൂർ പൊന്നമ്മ ഉണ്ട്, ഗീത, ശില്പ കറക്റ്റ് ആൻസർ, റാണി ചേച്ചി കറക്റ്റ് ആൻസർ, രാജേഷ് ഏട്ടൻ കറക്റ്റ് ആൻസർ. ആദ്യം ഒന്ന് തെറ്റിച്ചു. അടുത്തത് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ചോദ്യം പോലും കേട്ടില്ലെന്ന്. ഊഫ്, വസന്തകുമാരി ചേച്ചിയുടെ ഒരു അതാണ് ബ്രെയിൻ ബ്രെയിൻ നമ്മൾ പറയില്ലേ. മിനി ചേച്ചി കറക്റ്റ് ആൻസർ, ചോദ്യം പോലും കേൾക്കാതാണ് വസന്തകുമാരി ചേച്ചി ഉത്തരം പറഞ്ഞത്. ഗീത, സിദ്ദിഖ്, മമ്മൂട്ടി, ഇത്രയും പേരൊക്കെ അഭിനയിച്ച സിനിമയാണ് കേട്ടോ ഇത്. സിറാജ്, സിറാജേ, ആ ഇപ്പൊ കറക്റ്റ് ആയി. ഞാനൊരു മുട്ട തരട്ടെ എന്ന് ചോദിക്കാൻ വരായിരുന്നു. എൽസി ചേച്ചി കറക്റ്റ് ആൻസർ. ഇനി ഞാന് ആ ഡ്യൂപ്ലിക്കേറ്റ് കയ്യിലെഴുതിരട്ടെ. ഓക്കെ, അഭിനേതാക്കളുടെ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു വസന്തകുമാരി ചേച്ചി പ്രൈസ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഉത്തരം പറയാം, ഏതാണ് ഗീത ചേച്ചി കറക്റ്റ് ആൻസർ. വാത്സല്യം, വാത്സല്യം സിനിമയിലെ ആളുകളുടെ പേരാണ് ഞാൻ താഴെ ക്രമത്തിൽ, അതായത് ചെറുതിൽ നിന്ന് വലുതിലോട്ട് നമ്മൾ പറയുമല്ലോ ആരോഹണത്തിൽ നമ്മൾ പറഞ്ഞത്, താഴെ നിന്ന് മുകളിലോട്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്തായാലും നമ്മളുടെ ഈ ഗെയിം സക്സസ് ആയി. എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു, സൂപ്പറായിട്ട് ഉത്തരമൊക്കെ പറഞ്ഞു. ചില ആൾക്കാർ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ തന്നെ ഉത്തരം പിടികിട്ടി. അപ്പൊ കൺഗ്രാചുലേഷൻസ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: തിരുവല്ലയിലെ പ്രശസ്ത സ്വയംഭരണ സ്ഥാപനമായ മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് മാക്ഫാസ്റ്റ് 2026-27 അധ്യയന വർഷത്തേക്കുള്ള എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ്, ഡാറ്റ അനാലിസിസ്, ബയോ ഇൻഫോർമാറ്റിക്സ് ടൂളുകൾ, കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ നവീന മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും ഗവേഷണ അവസരങ്ങളും ലഭ്യമാകും. യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം, പരിമിത സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷയ്ക്കുമായി മാക്ഫാസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ കോളേജ് ഓഫീസുമായി ബന്ധപ്പെടുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.
0: റേഡിയോ കഫേ. Radio Cafe. Radio.

അങ്ങനെ നമ്മളെവരും കാത്തിരുന്ന അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക്. സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ വേഗം തന്നെ 9495730333 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഹൈഡ് ആൻഡ് സീക്കിൽ എന്നത് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുസൃതി ചോദ്യമാണ് കേട്ടോ. ഇപ്പൊ എല്ലാവരും ഓടിപ്പ് കണ്ടോണം, കാരണം ജി കെ മതി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ ഓടുന്ന സിമ്പിളൊക്കെ ഇട്ട് രാജശേഖരൻ ഇപ്പൊ പച്ചാളത്ത് നിന്ന് വേറെ ഏതെങ്കിലുമൊക്കെ റൂട്ടിലേക്ക് ഓടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മളുടെ ഹൈഡ് ആൻഡ് സീക്കിലെ കുസൃതി ചോദ്യം, കുസൃതി ചോദ്യത്തിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. എല്ലാവരും റെഡി അല്ലേ? ജ്യോതിലക്ഷ്മി, ജ്യോതിലക്ഷ്മി ഹാജരാണല്ലോ അല്ലേ? ജ്യോതിലക്ഷ്മിക്ക് എപ്പോഴും നിർബന്ധമാണ് കുസൃതി ചോദ്യം വേണം. ദീപെങ്കിലും അത് എടുക്കുമെന്നൊക്കെ ചോദിച്ചു. ഇന്നിവിടെ ഉത്തരം പറഞ്ഞില്ലെങ്കിലാണ് മുട്ട ഞാൻ വെൺപാലിലേക്ക് കൊടുത്തുവിടും. ശംസുദിനിക്ക് എത്തിയിട്ടുണ്ട് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശംസുദിനിക്ക് ഞാൻ ദീപയാണ് കേട്ടോ. ആ ജ്യോതിലക്ഷ്മി ഇവിടെ കൃത്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഡ്രൈവ് ചെയ്യാത്ത റൂട്ട് ഏതാണ്, ഡ്രൈവ് ചെയ്യാത്ത റൂട്ട് ഏതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. യെസ്, ഞാൻ പറഞ്ഞില്ലേ ജ്യോതിലക്ഷ്മി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഇതുകൊണ്ടാണ് ജ്യോതിലക്ഷ്മി കുസൃതി ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഡ്രൈവ് ചെയ്യാത്ത റൂട്ട് ഏതാണ് ശംസുദിനിക്ക? താങ്ക്സ് ദീപ എന്ന്. ആ ഷീജ ചേച്ചി, ഷീജ ചേച്ചി, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. എൽസി ചേച്ചി, എന്തിനാണ് എന്റെ റൂട്ട് തിരിച്ചുവിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്റെ റൂട്ടല്ല, ആ റൂട്ടല്ല, ആ റൂട്ട് വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാം, പക്ഷെ ഞാൻ ശരിയാക്കില്ല, കാരണം വേറൊരു റൂട്ടാണ് അത്, ആ റൂട്ട് നമുക്ക് പാടില്ല. രാജപ്പൻ ചേട്ടൻ കറക്റ്റ് ആൻസർ, ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. അപ്പൊ തേർഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാജപ്പൻ ചേട്ടനാണ്. കൺഗ്രാജുലേഷൻസ്. അര മാർക്ക് ഞാൻ തരൂ കേട്ടോ ലിസി ചേച്ചിക്ക്. ലിസി ചേച്ചി കറക്റ്റ് ആൻസർ. റാണി ചേച്ചി, ഡ്രൈവ് ചെയ്യാത്ത റൂട്ട്, റൂട്ട് ഉടനെ അതിനകത്ത് സ്ക്രൂ ഡ്രൈവ് ഒക്കെ തിരികെ കയറ്റിയിട്ടുണ്ട്. സൽമൈത്ത്, ആ റൂട്ടല്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഞാൻ പറയാത്ത റൂട്ട് പറയല്ലേ, വേറെ റൂട്ട് പറയൂ. രേഖ ചേച്ചി കറക്റ്റ് ആൻസർ. രാജേഷ് ചേട്ടൻ പച്ചാളത്ത്, കാരണം ഇപ്പൊ പുരോഗമിച്ചു, കറക്റ്റ് ആൻസർ. പിന്നെ ഇതാണോ എൽസി ചേച്ചിയുടെ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, അതാണ് ആൻസർ. മിനിച്ചേച്ചി, മിനിച്ചേച്ചി, ആ വേരൊക്കെ തപ്പി ഇത് എവിടെ പോവാണെന്ന് അറിയത്തില്ല. ഡ്രൈവ് ചെയ്യാത്ത റൂട്ടിന് വേരുമായിട്ട് എന്താണാവോ. ഞാൻ രണ്ട് മുട്ട എക്സ്ട്രാ തരും കേട്ടോ. ഓ, ഞാൻ മിനിച്ചേച്ചിയുടെ ഉത്തരം വായിച്ചതിന് ശേഷമാണ് ഒറ്റപ്പാലത്തെ ഉത്തരത്തിലേക്ക് പോയത്. അതോടെ ഞാൻ കൃതാർത്ഥയായി എന്നൊക്കെ പറയുന്നത്. ഈ ഒറ്റപ്പാലംകാരി ഇന്ന് നേരത്തെ വന്നിരിക്കുകയാണ്, മുട്ടമോടെ മുട്ട ഒറ്റപ്പാലത്തേക്ക് ഹോൾസെയിലായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവാന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റിപ്പോയി എൽസി ചേച്ചി. ഇപ്പം എൽസി ചേച്ചിയുടെ റൂട്ട് ശരിയായി കേട്ടോ. ഗീത ചേച്ചി കറക്റ്റ് ആൻസർ, റാണി ചേച്ചി കറക്റ്റ് ആൻസർ, സുജ ചേച്ചി കറക്റ്റ് ആൻസർ, ശംസുദിനിക്ക എന്താണത്, അതെന്ത് റൂട്ടാ, സൽമൈത്ത കറക്റ്റ് ആൻസർ, അന്ന ചേച്ചി കണ്ടോ, അന്ന ചേച്ചി കറക്റ്റ് ആൻസർ. രാജശേട്ടൻ, പുരോഗമനം ഉണ്ടോ ടീച്ചർ? കുഴപ്പമില്ല രാജശേട്ടാ, പുരോഗമിച്ച് വരുന്നു കേട്ടോ. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള എൻ്റെ ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ആരാണ് പുരോഗമിച്ചതെന്ന്. അപ്പം എന്തായാലും കൈയടി, ബാക്കിയുള്ളവർക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് കൈയടി ഞാൻ കൊടുക്കട്ടെ. ഡ്രൈവ് ചെയ്യാത്ത റൂട്ട് ഏതാണ്? ബീട്രൂട്ട്, കറക്റ്റ് ആൻസർ. ബീട്രൂട്ട്, ബീട്രൂട്ട് ആണ് കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി ഒറ്റപ്പാലത്ത് വാങ്ങിക്കാറില്ല, അതാണെന്ന്. അതാ മുട്ട കേട്ടോ. ഹായ് ഫെബ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഫെബ, ഹായ് ഹായ് ഹായ്. അപ്പൊ എന്തായാലും നമ്മളുടെ റേഡിയോ കഫേയിലേക്ക് സുസ്വാഗതം. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. എന്തായാലും നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ കഴിഞ്ഞു. ഉത്തരം ഞാൻ പറഞ്ഞു, ബീട്രൂട്ടാണ് ഡ്രൈവ് ചെയ്യാത്ത റൂട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോവുകയാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ആ വാക്ക് മലയാളത്തിൽ എഴുതിയാൽ അതിനകത്ത് അയലയുണ്ട്. ഇതാണ് ഉത്തരം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആ വാക്ക് മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് അയല ഉണ്ട് എന്നാണ്. ഇതെനിക്ക് ഒരാൾ സജസ്റ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ സജസ്റ്റ് ചെയ്ത വ്യക്തിക്കാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പേര് പറയുന്നില്ല. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആ വാക്ക് മലയാളത്തിൽ എഴുതിയാൽ അതിനകത്ത് അയലുണ്ട്. അതിലെ എപ്പോഴും എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. എന്നാലും നമ്മൾ പറയാറുണ്ടല്ലോ, വല്ലപ്പോഴെങ്കിലും പറയാറുണ്ട്. മലയാളത്തിൽ എഴുതിയാൽ സുജ ചേച്ചി തെറ്റിപ്പോയി. സൽമൈത്ത, ഇതിപ്പോ എനിക്കാണോ തെറ്റിയത് നിങ്ങൾക്കാണോ തെറ്റിയെന്ന് എനിക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ കേട്ടോ. എന്താണാവോ ഉദ്ദേശിച്ചത്,
ഞാനിവിടെ പറഞ്ഞതാണ്, ഇംഗ്ലീഷിൽ എഴുതിയാലും കേട്ടോ, ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അങ്ങനെ തന്നെയാണ്. ചോദ്യം ഒന്നുകൂടെ പറയാം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അതിനകത്ത് അയലുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കെന്തോ ഒരു സുജി ചേച്ചി തെറ്റിപ്പോയി. ലിസി ചേച്ചി, ഇതെന്താ അത്? ഇംഗ്ലീഷിൽ എഴുതിയാലും കേട്ടോ എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതണം. മലയാളത്തിൽ എഴുതിയിട്ട് എവിടെ വന്നു? രേഖ ചേച്ചി കേട്ടല്ലോ അല്ലേ. സൽമൈത്ത, സൽമൈത്തക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഫെബ, ഫെബ ഒരു ഉത്തരം. ഫെബയാണ് ആദ്യമായിട്ട് വന്നത്. എന്ത് ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്? ശില്പ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ് ഒറ്റപ്പാലത്ത്. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നു. അടുത്തത് ജ്യോതിലക്ഷ്മി, അയലത്തെയാണോ എന്ന്? അയലത്തെയല്ല. അടുത്തത് നമ്മുടെ ഫെബിൻ, തെറ്റിപ്പോയി. ഇത് ശരിക്കും ഞാൻ പേര് പറഞ്ഞിട്ട്, രാജപ്പൻ ചേട്ടനാണ് ഈ ചോദ്യം എനിക്ക് പറഞ്ഞു. രാജപ്പൻ ചേട്ടൻ പറഞ്ഞു തന്ന ചോദ്യമാണിത്. രാജപ്പൻ ചേട്ടൻ ഇതിന്റെ ഉത്തരവും കൂടി ഇതിനകത്തുനിന്ന് എഴുതി അയച്ച എന്താണെന്നുള്ളത്. അപ്പൊ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയല്ലോ ഏതാ ഉത്തരം എന്നുള്ളത്. ഇവിടെ കുറേ എന്തൊക്കെയോ കൊടുത്തിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ആ വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിൽ എഴുതിയാലും അതിനകത്ത് അയലുണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ ഉത്തരം എന്താണെന്നും കൂടി ഒന്ന് എഴുതി തരണം. കാരണം ഞാനത് പറഞ്ഞപ്പോൾ ഇവിടെ അപർണയുണ്ടായിരുന്നു, ഞങ്ങൾ മൊത്തത്തിൽ പറഞ്ഞപ്പോൾ അങ്ങനെ. ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗീത ചേച്ചി, ഗീത ചേച്ചിയുടെ കറക്റ്റ് ആൻസറാണ്. അതിന് മുന്നേ ഇവിടെ ഉത്തരം പറഞ്ഞവരുണ്ട് കേട്ടോ. ഫെബ പറഞ്ഞത് കറക്റ്റ് ആൻസറാണ്. പിന്നെ സുജ ചേച്ചിയും പറഞ്ഞത് കറക്റ്റ് ആൻസറാണ്. അതിന് ശേഷം സൽമൈത്ത കറക്റ്റ് ആൻസറാണ്. റാണി ചേച്ചി, എനിക്കും മനസ്സിലായില്ല. രാജപ്പൻ ചേട്ടോ എന്നറിട്ട് ജ്യോതിലക്ഷ്മി. അന്ന ചേച്ചി, ഇത് എന്താണിത്? എൽസി ചേച്ചി, ഇപ്പോ അവിടുന്ന് ഓരോ ചോദ്യമായിട്ട് വരുന്നു. ഓക്കെ, അപ്പൊ ഉത്തരം ഞാൻ പറയട്ടെ. മലയാളം. രാജേഷേട്ടനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലയാളമാണ് ഉത്തരം. ഇതൊന്നല്ല, ഇവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ ഉത്തരം ഇതൊന്നല്ല. അതൊക്കെ സമ്മതിച്ചു പോയ ആള് ഇപ്പൊ അവിടെ ചെന്നിട്ട് ഉത്തരം മാറ്റി പറയാ. ഞാനും അപർണയും കൂടി ഇവിടെ ഇരുന്ന് ഉത്തരം പറഞ്ഞപ്പോ അത് തന്നെ, അതിനകത്ത് ഇതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അപ്പൊ എന്തായാലും ആ ഉത്തരം ഞാൻ വെട്ടിക്കളഞ്ഞു. വെട്ടിപ്പോയി, വെട്ടിപ്പോയി. മലയാളം എവിടെ ആയല്ല എന്നാ, അതാണ്. അപ്പൊ ആലപ്പുറയുടെ ഒന്ന് പോയി ചോദിക്കോട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. എനിക്ക് ജീവനില്ല, എന്നാൽ എനിക്ക് മരണമുണ്ട്. എന്താണ് എനിക്ക് ജീവനില്ല, എനിക്ക് മരണമുണ്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഷടപടിയെന്ന് അയച്ചാൽ നമുക്ക് ടാലന്റ് ഓഫ് ദ ഡേയിലേക്ക് പോകാം. എനിക്ക് ജീവനില്ല, എന്നാൽ എനിക്ക് മരണമുണ്ട്. ശില്പ, ഒരമാർക്ക് ഞാൻ തരാം കേട്ടോ, ഒറ്റപ്പാലത്തേക്ക് വിഷമിക്കണ്ട. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. ജീവൻ, എനിക്ക് ജീവനില്ല, എന്നാൽ എനിക്ക് മരണമുണ്ട്. ഫെബ തെറ്റിപ്പോയി. അതെന്താണ്? ഉപ്പ് അല്ല. എനിക്ക് ജീവനില്ല, എന്നാൽ എനിക്ക് മരണമുണ്ട്. ലിസി ചേച്ചി, ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറയൂ. കണ്ട, കറക്റ്റ് ആൻസർ ഫെബിൻ. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. എനിക്ക് ജീവനില്ല, പക്ഷെ എനിക്ക് മരണമുണ്ട്. ഞാൻ ഒരിക്കൽ നിൽക്കും. അതായത് ഞാൻ ഉദ്ദേശിച്ച എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം നമ്മൾക്ക് ഇടിക്കുന്ന, അതായത് നമ്മളുടെ ഹാർട്ട് ഇടിക്കില്ലേ, അതുപോലെ തന്നെ ഇതിങ്ങനെ വർക്ക് ചെയ്യും. പക്ഷെ അതിന് ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ആ വസ്തുവിന് ജീവനില്ല, പക്ഷെ അതൊരു ഒരു പ്രാവശ്യം അത് മരിക്കും എന്നുള്ളതാണ്. ഹാ, എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലാണ്. ശില്പ, തീപ്പെട്ടി. ആ തീപ്പെട്ടി മെഴുകുതിരിയും കൊണ്ടുപോയിട്ട് അവിടെ കത്തിച്ചിട്ട് അവിടെ വെക്കുക കേട്ടോ. മിനിച്ചേച്ചി, തെറ്റിപ്പോയി. മിനിച്ചേച്ചി, പകുതി തീപ്പെട്ടി മിനിച്ചേച്ചിക്ക് കൊടുത്തേക്കണം കേട്ടോ. സൽമൈത്ത, കറക്റ്റ് ആൻസർ. individual പ്രൈസ് ഗോസ് ടു സൽമൈത്ത. ജ്യോതിലക്ഷ്മി, മെഷീൻ അല്ല, തെറ്റിപ്പോയി. ഷീജ ചേച്ചി, ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ടോ? ഒന്നും കൂടി ഒന്ന് ആലോചിക്കണം. അതെന്തുകൊണ്ടാണ് ഷീജ ചേച്ചി? അത് അതിനൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ ഒരു സാധനം നമ്മൾ ഇടുമ്പോഴാണ് അതിന് ജീവൻ വരുന്നത്. രാജേഷ് ഏട്ടൻ, ഓക്സിജൻ. ഇനി മിണ്ടരുത്, ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. സുജ ചേച്ചി, ആ ഉത്തരം ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷെ അത് അത് അതെന്ന് പറയുന്ന ഒരു സാധനം, പക്ഷെ അതിനകത്ത് നമ്മളൊരു സാധനം ഇടും. അത് അതിന് ജീവനില്ല, പക്ഷെ അതിന് മരണമുണ്ട്. കാരണം അതിനുള്ളിലാണ് അതൊരു സാധനം ഉള്ളത്. ലിസി ചേച്ചി ആദ്യം പറഞ്ഞത് കറക്റ്റ് ആൻസർ അല്ല, രണ്ടാമത് പറഞ്ഞത്. ഷീജ ചേച്ചി കറക്റ്റ് ആൻസർ. ലിസി ചേച്ചി പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ കിട്ടും എന്നുള്ളതാണ്. ഇന്ന് മൊത്തം പോക്കാണല്ലോ ശില്പ. ഞാനും ഇന്ന് മൊത്തത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത്. രാജശേഖരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കറക്റ്റ് ആൻസർ. സുജ ചേച്ചി കറക്റ്റ് ആൻസർ. ഞാൻ ഉത്തരം പറയുന്നു, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കൈയടിയും ഉത്തരവും കൂടി ഒന്നിച്ചു പറയുന്നു. എനിക്ക് ജീവനില്ല, എന്നാൽ എനിക്ക് മരണമുണ്ട്. ബാറ്ററിയാണ് കേട്ടോ ഉത്തരം.
ഞാൻ ഇന്നലെ കൂടി വാങ്ങിയതാണ് രാജേഷ് ഏട്ടൻ. അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മരിച്ചു പോവില്ലേ, അതാണ് പ്രശ്നം, ആ ബാറ്ററി നിന്നു പോകും. റാണി ചേച്ചി കറക്റ്റ് ആൻസറാണ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഹൈഡ് ആൻഡ് സീക്ക് വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ ടാലന്റ് ഓഫ് ദി ഡേ. ടാലന്റ് ഓഫ് ദി ഡേയിൽ നിങ്ങളുടെ പാട്ടുകൾ അല്ലെങ്കിൽ കഥകൾ, കവിതകൾ ഇതൊക്കെ വേഗം തന്നെ നമ്മളുടെ 9495730333 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു പാട്ട് അടുത്ത പാട്ട് വരും, അടുത്ത പാട്ടിന് ശേഷം നമ്മൾ ടാലന്റ് ഓഫ് ദി ഡേയിലേക്ക് കയറും. അപ്പോൾ ആ പാട്ടിൻ്റെ ബ്രേക്കിലുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, അതിനുശേഷം വരുന്നത് നമുക്ക് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ അയച്ചോളൂ കേട്ടോ. അപ്പം നമ്മൾ അടുത്തൊരു ഗാനത്തിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷനില്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
1: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
2: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
3: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: തിരുവല്ല മുത്തൂ ഏറ്റുമാനൂർ
1: പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല അവതരിപ്പിക്കുന്ന ഗുഡ് സമരീജൻ ഗോൾഡൻ ഹവേഴ്സ് കെയറിൽ അപകടത്തിനിരയാകുന്ന വ്യക്തി ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ എത്തിപ്പെട്ടാൽ ആദ്യ 3 മണിക്കൂറിലെ എല്ലാ പ്രാഥമിക ചികിത്സകളും പൂർണ്ണമായും സൌജന്യമായിരിക്കും. വിശദ വിവരങ്ങൾക്കായി 9447-7647222 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ബുക്കിംഗിനായി 0469-27000-20. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ിലും ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447-9999-1

0: അപ്പൊ നമ്മുടെ ടാലന്റ് ഓഫ് ദ ഡേയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 4:53 ആയിട്ടുണ്ട്. വേഗം നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. ആദ്യം തന്നെ പാട്ടയച്ചിരിക്കുന്നത് റാണി ചേച്ചിയാണ്. അപ്പൊ റാണി ചേച്ചിയുടെ പാട്ടിലാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്.
1: കണ്ണിൻ കണ്ണാകും കണിയേ, കരളിനുള്ളിൽ കനകത്തൊട്ടിൽ നിനക്കു തീർത്തു വാരാരീരോ.

0: கனக தொட்டில் நினக்கு தீர்த்து ஆராரீரோ.
1: ഓക്കേ റാണി ചേച്ചി, സൂപ്പർ ആയിട്ടുണ്ട്. നല്ല അവിടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു ചിരി എനിക്കിവിടെ അറിയാനൊക്കെ കഴിയുന്നുണ്ട്. അടുത്തത് നമ്മുടെ ദുബായ്ക്കാരിയുടെ പാട്ടാണ്.

0: താങ്ക് യു.
1: ഓക്കേ, സൂപ്പർ സൂപ്പർ. അന്ന ചേച്ചി നന്നായിട്ടുണ്ട്. അടുത്ത പാട്ട് എൽസ ചേച്ചിയുടേതാണ്.
2: സങ്കൽപ്പ ജാലകം.

0: ഓക്കെ എൽസ ചേച്ചി, സൂപ്പർ സൂപ്പർ. അടുത്തത് ശംസുദിനിക്കയുടെ പാട്ടാണ്.
1: നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളി മാമനെ പോലെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ, കണ്ണിലായ എണ്ണയൊഴിച്ചു കൊണ്ടെത്ര നാൾ കാത്തിരുന്നു ഞാനിരുട്ടിൽ, ഇന്നെന്റെ മൺകുടിൽ മുന്നിലെ തിണ്ണയിൽ.

0: ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ ഒത്തിരി ആശിച്ചു പോയി. ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ.
1: ഓക്കെ ശംസുദിനിക്ക, നല്ല പാട്ട്. നെക്സ്റ്റ് ലിസ ചേച്ചി.

0: ഓക്കെ, ലിസ ചേച്ചിയുടെ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. നന്നായിട്ടുണ്ട്. അടുത്തത് ദേവപ്രയാഗിന്റെ ഒരു സോങ് ആണ്.
1: നമസ്കാരം, ഞാൻ ദേവപ്രയാഗ്. ഇന്നൊരു പ്രാർത്ഥനയെ കൂടെ നോക്കുമ്പ, സത്യപ്രകാശമേ നിത്യ ചൈതന്യമേ, നന്മകളെന്നും ചോരിഞ്ഞിടണേ, അന്നു കിട്ടുന്ന അന്നവും ബാനവും ദൈവമേ നിന്നൂടെ ദാനമല്ലോ. അത്തലേറുമ്പോഴും ധീരമായി നേരിടാൻ ശക്തി നൽകണമേ തമ്പുരാനെ.

0: പഠിപ്പിക്കുവാൻ ചിന്ത നൽകാനും പഠിക്കുവാനും കൽപ്പിച്ചു നൽകണേ ശക്തിയും ബുദ്ധിയും കാരുണ്യവാരിതെന്നുമെന്നും.
1: സൂപ്പർ സൂപ്പർ. ലാസ്റ്റ് ദാണ്ടട അനിയത്തിക്കുട്ടിയുടെ ഒരു വക ബിജി ഉണ്ടായിരുന്നല്ലോ. അടുത്തത് നമ്മളുടെ ഫെബിൻ ഒരു പാട്ട് പാടി അയച്ചിട്ടുണ്ട്, നമുക്ക് കേൾക്കാം.

0: മുഴുവൻ ഞാൻ കേൾപ്പിക്കുന്നില്ല. ഷീജ ചേച്ചി, സമയം കുറവാണ്, എല്ലാവരും തകർത്തുന്നുണ്ട്. ഷംസുദിനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ആ ഒരു ബ്രേക്ക് ടൈമിൽ, കാരണം അതനുസരിച്ചിട്ട് നമുക്ക് പാട്ട് സ്കിപ്പ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും ആ ഒരു ബ്രേക്ക് ടൈമിൽ നമുക്ക് അയക്കണം എന്ന് പറയുന്നത്, ടാലന്റ് ഓഫ് ദ ഡേക്ക് മുൻപായിട്ടുള്ള ആ ഒരു സമയത്ത്. അപ്പം ഇനിയെങ്കിൽ ഇത് ശ്രദ്ധിക്കണം, കാരണം 4:50 ആയപ്പോഴേക്കും ഞാൻ കയറി 50:51 ആയപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന പാട്ടുകളും ഉണ്ട്. പിന്നെ ഞാൻ എല്ലാവരുടെയും പാട്ടുകൾ അങ്ങ് പ്ലേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമുക്ക് 5 മണിക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതാണ്. 5 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ ടൈമിൽ 3-4 പാട്ടുകളെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കുമുള്ള ഒരു ക്ലാപ്പ് ഞാൻ തരുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം റേഡിയോ കഫേയിൽ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക് ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: തിരുവല്ല ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്റെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ.
1: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ, ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ട്രെൻഡിംഗ് 1.
0: ഹായ്, ഹലോ. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രെൻഡിംഗ് വൺസിൽ കൂടെയുള്ളത് ദീപ. ഇന്നത്തെ ട്രെൻഡിംഗ് വൺസിൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കേൾക്കാൻ പോകുന്നത് പുത്തൻ പെണ്ണെ മണവാട്ടി എന്ന ഗാനം. മധുവിധു എന്ന ഫിലിമിന് വേണ്ടി ഫെജോ ലിറിക്സ് ചെയ്ത് അദ്ദേഹം തന്നെ പാടി, ഹിഷാം അബ്ദുൽ വഹാബ് മ്യൂസിക് ചെയ്ത പാട്ടാണ് പുത്തൻ പെണ്ണെ മണവാട്ടി എന്നുള്ളത്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. അപ്പൊ ട്രെൻഡിംഗ് വൺസിൽ ആദ്യം മധുവിധു ഫിലിമിലെ പുത്തൻ പെണ്ണെ മണവാട്ടി എന്ന സോങ് കേൾക്കാം.

ട്രെൻഡിങ് വൺസിൽ അടുത്തതായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഇദയം മുരളി എന്ന ഫിലിമിലെ വാമ വാമ എന്ന് തുടങ്ങുന്ന ഒരു സൂപ്പർ ഗാനമുണ്ട്. ധനുഷാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഇതിന് ലിറിക്സ് ചെയ്തിരിക്കുന്നത് ആദേശ് കൃഷ്ണ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് തമൻ എസ്. അഥർവ, പ്രീതി, നാട്ടി, തമൻ എസ്, നിഹാരിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഇദയം മുരളി എന്ന ഫിലിമിലെ വാമ വാമ എന്ന ഗാനമാണ് അടുത്തതായി ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാൻ പോകുന്നത്.

ട്രെൻഡിങ് മനസ്സിലായി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ നമ്മുടെ രവി മോഹൻ, ശക്തി വാസുദേവൻ, കെ എസ് രവികുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച കരാത്തെ ബാബു എന്ന ഫിലിമിലെ രാസാദി രാസ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ഉണ്ട്. നല്ലൊരു പാട്ടാണ് കേട്ടോ. അപ്പൊ ഇതില് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മീനാക്ഷി ഇളയരാജ, അതുപോലെ തന്നെ മീനാക്ഷി ഇളയരാജയുടേതാണ് ലിറിക്സും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാംസിയസ്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ട്രെൻഡിങ് മനസ്സിലൂടെ ഈ ഗാനം കേൾക്കാം.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തു ഏറ്റുമാനൂർ
1: ട്രെൻഡിംഗ് വൺസ്. റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ട്രെൻഡിംഗ് വൺസ്. ട്രെൻഡിംഗ് വൺസിലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ തമിഴും മലയാളവും ഒക്കെ കേട്ടു നേരെ നമുക്ക് ഹിന്ദിയിലേക്ക് പോവാം. ഹിന്ദിയിലെ ആൽബം സോങ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു ആൽബം സോങ് ആണ്, ദിൽ കി ആസാൻ ദു എന്ന ഗാനമാണിത്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഗൗരവ് മാലി, അതുപോലെ അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. മഹഫിസ് അലിയാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം. ഷാരൂഖ് ഖാൻ, രാഷ്മിക എന്നിവരാണ് ഈ ഒരു ആൽബം സോങ്ങിൽ അഭിനയിച്ചിരിക്കുന്നത്.

ട്രെൻഡിങ് വൺസിൽ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ലേറ്റസ്റ്റ് മൂവി വരാൻ പോകുന്ന മൂവിയാണ് ചിന്ന ചിന്ന ആസൈ. ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. ഇതില് ഗജാനന്ദ് മിത്കെ ലിറിക്സ് ചെയ്ത് ശ്രുതി ശിവദാസ് പാടി. അതുപോലെ തന്നെ ഒരുപാട് കോറസ് ഉണ്ട്. ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പ്രവീൺ, സോണി മോഹൻ എന്നിവരൊക്കെയാണ് കോറസ് പാടിയിരിക്കുന്നത്. അതിലെ ഒരു കഥക് സോങ് ആണ് നമ്മൾ അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കഥക് സോങ്ങോടുകൂടി ഇന്നത്തെ ട്രെൻഡിങ് വൺസിൽ നിന്ന് ടച്ച ബൈ ബൈ പറയാം. വീണ്ടും നല്ല നല്ല അടിപൊളി പാട്ടുകളുമായിട്ട് ട്രെൻഡിങ് വൺസിലൂടെ കേൾക്കാം. കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി.

വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യ പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് ഒക്കെ കഴിച്ചാലും ചിലപ്പോൾ ഫാറ്റി ലിവർ പിടിപെട്ടേക്കാം. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫാറ്റി ലിവർ ക്ലിനിക് ഉണ്ട്.
3: ദഹന പ്രശ്നങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും മികച്ച ചികിത്സ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: പിറന്നേ കോടി പറന്നേ ആണ്ടി മനസ്സേ, തൈ പിറന്നേ കോടി പറന്നേ ഏ തേരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ.

0: ഭാരതീയതി ജൂൺ 14 ബയോസ്പെക്ട്രം 2026.
1: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക്.
0: 6 o'clock. 300 രൂപയ്ക്ക് ഡയാലിസിസോ? അതെ, മലങ്കര കത്തോലിക്ക സഭയുടെ പ്രമുഖ സ്ഥാപനമായ പുഷ്പഗിരിയിൽ കർദിനാൾ ക്ലീമീസ് കാത്തോലിക്കാസ് ഡയാലിസിസ് ഫൗണ്ടേഷൻ പദ്ധതിയുടെ ഭാഗമായി വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് വെറും 300 രൂപ മാത്രം. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, തിരുവല്ല.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
4: സിംടെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: 24 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: വെരിക്കോസ് വെയിന് എന്തൊക്കെയാ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് കേൾക്കുന്നു.
3: അതെ, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വെരിക്കോസ് വെയിൻ ക്ലിനിക് ഉണ്ട്. ലേസർ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ സൗകര്യങ്ങളുണ്ട്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചിങ്ങനൂർ.

0: പുളിമോട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സ് കൊച്ചി.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല പുത്തൂർ ഏറ്റുമാനൂർ.
1: റേഡിയോ മാക്ഫാസ് 90.4 ഇനി ആകാശവാണി വാർത്തകൾ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിനു ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് KE സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ഗഡ്കരിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെസിബി. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 മെഗാവാട്ട് വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് കെഎസ്ഇബി അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത പ്രഖ്യാപിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാത്രി 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് കെസിബി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻ അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
3: മോൾക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
0: വിഷമിക്കണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗമുണ്ടല്ലോ. നവജാത ശിശുവിനും കുട്ടികൾക്കും എല്ലാവിധ ഹെഡ് ആൻഡ് നെക്, ഉദര കരൾ രോഗങ്ങൾക്കും മൂത്രാശയ രോഗങ്ങൾക്കും ജന്മനാലുള്ള വൈകല്യങ്ങൾക്കും കുട്ടികളിലെ ട്രോമ സർജറികൾക്കും ഏറ്റവും മികച്ച ചികിത്സാ കേന്ദ്രം ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 7 o'clock. ജിയോ ഏജൻസി തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര പി വി സി പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.
2: എന്താ അമ്മു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്?
3: അല്ല ടീച്ചർ, പ്ലസ് ടു കഴിയാറായില്ലേ, ഇനി എന്ത് കോഴ്സ്, ഏത് കോളേജിൽ പഠിക്കും, ആകെ ടെൻഷൻ.
2: അതാണോ കാര്യം? റേഡിയോ മാക്ഫാസ്റ്റിൽ തിങ്കൾ ശനി ദിവസങ്ങളിൽ കരിയർ കോമ്പസ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. കോഴ്സുകളെ കുറിച്ചും ജോലി സാധ്യതകളെ കുറിച്ചും മാക്ഫാസ് കോളേജിലെ പ്രഗത്ഭരായ അധ്യാപകർ സംസാരിക്കുന്നുണ്ട്. തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9 മണിക്കും. പറക്കാം നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്.

ഹായ് ഹലോ നമസ്കാരം. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെയായിട്ട് ഇതാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടെ ഉള്ളത് ഞാൻ ആർജെ അപർണയാണ് കേട്ടോ. അപ്പം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മുടെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങോട്ട് ആഘോഷിക്കാനുള്ള സമയമാണ് കേട്ടോ. പൊതുവെ എല്ലാവർക്കും പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ ഒരു ദിവസത്തിലുണ്ടാകുന്ന ഒരുപാട് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മറന്ന് റിലാക്സ് ചെയ്യുന്നത് ഈ ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോഴാണല്ലേ. പാട്ട് കേട്ടിരിക്കുമ്പോൾ ചിലർക്ക് ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചായ കുടിക്കുന്ന സമയത്തും ഒക്കെയാണ് ഒരു ടെൻഷൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്ന സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത്തരത്തിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0469273333. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 0469273333. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടൊക്കെ കേൾക്കാനും കേൾപ്പിക്കാനും ഒക്കെ റെഡിയാണെന്ന് എനിക്കറിയാം. നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ആദ്യം ഏത് പാട്ടിലേക്ക് പോകും എന്നിങ്ങനെ ആലോചിച്ച് ഒരുപാട് തപ്പിയിട്ടോ. പഴയ പാട്ട് വേണോ, പുതിയ പാട്ട് വേണോ, ഇനി അതല്ല ഇതിൻ്റെയൊക്കെ ഇടക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിലെ പാട്ട് വേണോ എന്നൊക്കെ. എന്നിട്ട് ലാസ്റ്റ് പിന്നൊരു പാട്ട് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്തു. ഏത് പാട്ടാണെന്ന് അറിയണ്ടേ? ഓക്കെ, കേട്ടോ നോക്കാം. ഞാൻ വരുന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കും. റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കേട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. അങ്ങനെ CIA എന്ന മൂവിയിലെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഒക്കെ കേട്ട് നമ്മൾ ഇതാ തിരികെ എത്തിയിരിക്കുകയാണ്. തിരികെ എത്തുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, നമ്മുടെ കൂടെയുള്ള ഫേസ്റ്റ് കോളർ ആണ്. ആരാണ് എന്ന് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം അപർണ.
0: നമസ്കാരം, ഇതാരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ ചേട്ടൻ, എന്നുണ്ട് വിശേഷം? മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ?
1: മഴ ഇവിടെ കുറവാണ്, മൂന്നാല് ദിവസമായിട്ട് മഴയൊക്കെ കുറവാണ്. ഇന്നലെ രാത്രി ഒരു അല്പം പൊടിഞ്ഞു, പിന്നെ രാവിലെ ഒരു അല്പം ഉണ്ടായി, പിന്നെ വെയിൽ തന്നെ ഉള്ളത്.
0: സകല റിപ്പോർട്ട് ഇങ്ങോട്ട് തന്നു.
1: അതെ, അവിടെ മഴയുണ്ട്.
0: ആ, ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുന്നു. അപ്പൊ ഏതാ പാട്ട് വേണ്ടത്?
1: എനിക്ക് കേൾക്കേണ്ട പാട്ട് എന്നാൽ താൻ കേസ് കൊടുക്കുന്ന സിനിമയില്ലേ, അതിൻ്റെ അകത്തൊരു പാട്ട് ദേവദൂതർ പാടിയെന്നുള്ള ആ കഥോട് കഥോരത്തിലുണ്ട് ആ പാട്ട്. പക്ഷേ എനിക്ക് കേൾക്കേണ്ടത് ദേവ പിന്നെ എന്നാൽ താൻ കേസ് കൊടുക്കുന്ന സിനിമയിലെ പാട്ടാണ്.
0: തീർച്ചയായിട്ടും അത് തന്നെ കേൾക്കാം. ഓക്കെ.
1: ആ പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാല് ഇന്ന് നമ്മുടെ മേക്കപ്പിലൂടെ അധികം കേൾക്കുന്ന നമ്മുടെ റാണി വർഗീസ് ചേച്ചി എന്നെ ഇന്ന് വിളിച്ചു സംസാരിച്ചു. അവിടെ എന്റെ നമ്പർ ഇവിടെ നിർത്തി വിളിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നാളെ മകളുടെ പിറന്നാളാന്ന് പറഞ്ഞു. ചൂഹി വർഗീസ് അങ്ങനെയാട്ടെന്ന് പറഞ്ഞു അത് പേര്. ഞാൻ ബസ്സിലായിരുന്നുള്ള സമയത്താണ് വിളിച്ചത്. അപ്പൊ പിറന്നാൾ സമ്മാനമായിട്ട് ഈ പാട്ട് ഞാൻ കൊടുക്കുന്നു. അഡ്വാൻസ് ആയിട്ട് ഞാൻ ഈ പാട്ട് ഒന്ന് അപർണ അവർക്ക് പിറന്നാൾ സമ്മാനമായിട്ട് ഒന്ന് ഈ പാട്ട് കൊടുക്കണോ?
0: തീർച്ചയായിട്ടും ഒരു പിറന്നാൾ സമ്മാനമായിട്ട് തന്നെ കൊടുത്തേക്കാട്ടോ.
1: ഓക്കെ,
0: വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അങ്ങനെ നമ്മളെ വിളിച്ചിട്ടുള്ളത് ആനന്ദൻ ചേട്ടനായിരുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഇതാ ഒരു പിറന്നാൾ സമ്മാനമായിട്ട് കൊടുക്കാനുള്ള പാട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ സമ്മാനം ഇതായി ഇവിടെ ഞാൻ കൊടുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് വിളിക്കാം. മറക്കണ്ട, നമ്പർ മറന്നുപോയെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, വിഷമിക്കണ്ട. 0469273333. നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഇതാവരുത് പാട്ട് കേട്ടുകൊണ്ടിരിക്കൂ. റേഡിയോ മാക്ക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.
1: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്, തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ്, മുത്തൂറ്, തിരുവല്ല.
3: മുടികൊഴിച്ചിലും താരനും നിങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുന്നുണ്ടോ? വരൂ, നവജ്യോതിയുടെ സൗരഭ്യ ഹെയർ ഓയിൽ പരിചയപ്പെടൂ. മുടിക്ക് ആവശ്യമായ പോഷകം നൽകി മുടികൊഴിച്ചിൽ, അകാലനര എന്നിവ അകറ്റി താരനെതിരെ പൊരുതാൻ നിങ്ങളെ സഹായിക്കുന്നു. മാത്രമല്ല, മുടിക്ക് നല്ല കട്ടിയും തിളക്കവും നൽകി നിങ്ങളെ കൂടുതൽ സുന്ദരി സുന്ദരന്മാരാക്കുന്നു. സൗരഭ്യ ഹെയർ ഓയിൽ നിങ്ങളുടെ സൗന്ദര്യത്തിന് ഒരു പുതിയ വെളിച്ചം. ഇപ്പോൾ തന്നെ സ്വന്തമാക്കൂ. അവകാശവാദങ്ങൾ ഒന്നുമില്ല, അനുഭവം മാത്രം. നവജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ, തുകലശ്ശേരി. ഫോൺ നമ്പർ 90 48 71 25 70.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ NRIs വേണ്ടി പ്രത്യേക ഹെൽത്ത് ചെക്കപ്പ് പാക്കേജസ്. കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടി വിവിധ ഹെൽത്ത് ചെക്കപ്പുകൾ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല. മാക്ഫാസ്റ്റ് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, തിരുവല്ല അതിരൂപത മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനം. നാക് A+, UGC 2F, DSIR അക്രഡിറ്റേഷൻ, AICTE അംഗീകാരത്തോടെയും മികച്ച പ്ലേസ്മെന്റോടുകൂടിയും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിൽ NIRF റാങ്കോട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനം. MBA, MCA, MSc വിഷയങ്ങളിൽ കഴിഞ്ഞ 25 വർഷങ്ങൾക്കിടയിൽ 200 റാങ്കുകൾ. നാഷണൽ സൈബർ ഡിഫൻസ് റിസോഴ്സ് സെന്ററായും സർവകലാശാല ഗവേഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. MBA, MCA, MSW, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്, MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നീ കോഴ്സുകളിലേക്ക് 2026 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷനു വേണ്ടി www.macfast.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 9048565998 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. മാക്ഫാസ്റ്റ്, മാർ അത്തനാസിയോസ് കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ്, ഓട്ടോണമസ് കോളേജ്, തിരുവല്ല.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കേൾക്കുന്നത്. സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർജി അപർണയാണ്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. ഇതാ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഈ ഒരു ടൈമിൽ എന്റെ കൂടെ ഒരാളുണ്ട് കേട്ടോ, ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്?
1: സുമത്രയിൽ നിന്ന് മിനി.
0: മിനി ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ?
1: വിശേഷങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
0: ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അപ്പൊ ഒരു പാട്ട് കേക്കാം. ഏത് പാട്ടാ വേണ്ടത്?
1: തമിഴ് സോങ് ആണേ, പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ സോങ്.
0: തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: റേഡിയോ, ആ നമ്മുടെ റേഡിയോ കൂട്ടുകാർക്കും എല്ലാവർക്കും, അപർണ കുട്ടിക്കും ദേവ കുട്ടിക്കും അമൃത കുട്ടിക്കും എല്ലാവർക്കും.
0: ഓക്കെ ചേച്ചി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് കേക്കാട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും നല്ല രസമുള്ള പാട്ടാണ് കേട്ടോ ചേച്ചി ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു പാട്ടിലേക്ക് പോവാണ്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കാന്ന് അതിനെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04692730333. പാട്ടിലേക്ക് പോയാലോ. ഇതാ വരുന്നു പാട്ട്, കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി അപർണയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റൊരാളുണ്ട് കേട്ടോ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളോട് കുറച്ചു മുമ്പ് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഇവിടെ മഴയൊന്നും പെയ്യുന്നില്ല എന്ന്. ആ ആള് പാട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നല്ല മഴയാണെന്ന് പറഞ്ഞ് എനിക്കിവിടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപർണ മഴയില്ലെന്ന് പറയുമ്പോഴേക്കും, എൻ്റെ പാട്ട് തുടങ്ങുമ്പോഴേക്കും ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. ആനന്ദൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും ശുഭരാത്രിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ചേട്ടൻ, ഒരിക്കൽ കൂടി നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷംസുദ്ദീനൊക്കെ ആ സൂപ്പർ ഗാനങ്ങൾ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. നല്ലൊരു ശുഭരാത്രിയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്, പക്ഷേ പേര് വെച്ചിട്ടില്ല, പേരും കൂടി ഒന്ന് വെക്കണം കേട്ടോ. അപ്പൊ എന്തെങ്കിലും അടുത്തൊരു കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ഇത് ആരാണ്? രഘു ചേട്ടൻ, ഇത് എവിടെ ആയിരുന്നു? കുറച്ചായല്ലോ സംസാരിച്ചിട്ട്. ആണല്ലേ, ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ആ ഇഷ്ടമാണ് ഈ ഒരു പാട്ട്. ഓക്കെ എങ്കിൽ നമുക്ക് ഈ ഒരു പാട്ട് കേക്കാം
1: കേട്ടോ.
0: ആ തീർച്ചയായിട്ടും എല്ലാവർക്കും കൊടുത്തേക്കാ കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് രഘു ചേട്ടനായിരുന്നു. ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. പൊന്നാമ്പൽ പുഴ ഇറമ്പിൽ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ദാ വരുന്നു ആ ഒരു പാട്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കാൻ വിളിക്കാം ടു ദ നമ്പർ 0469273033.

അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. 300 രൂപയ്ക്ക് ഡയാലിസിസോ

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കിഷ്ടമുള്ള പാട്ടാണെങ്കിൽ ദാ ആ ക്ലോക്കില്ലേ അങ്ങനെ കടന്നു ഓടുന്നതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം സമയം എന്തായെന്ന്. സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എൻ്റെ കൂടെ മറ്റൊരാളുണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
2: നമസ്കാരം.
1: ഇത് ആരാണ്? ഷാജു ചേട്ടൻ, എന്നാണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഇവിടെ നിലവില് മഴയൊന്നും ഇല്ല. ഇനിയിപ്പൊ മഴയുണ്ടോന്ന് സ്റ്റുഡിയോയുടെ ഉള്ളിൽ ഇരിക്കുന്നോണ്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്നിട്ട് അത്താഴത്തിന്റെ പരിപാടിയൊക്കെ ആയോ? എല്ലാം റെഡിയായി വരുന്നു. അതിനിടയിൽ ഒരു പാട്ട് കേട്ടേക്ക അല്ലേ. ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഹലോ,
2: ഹലോ,
1: ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് നമുക്ക് അങ്ങ് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടി അങ്ങ് കൊടുത്തേക്കാനാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേർതിരിവൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. തളർത്തുകയാണ് മറ്റുള്ളവരുടെ ലക്ഷ്യം, അതിനെ മറികടക്കാനാവണം നമ്മുടെ ലക്ഷ്യം. ഹൃദയപൂർവ്വം നീരുന്നു ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് അനിൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അപ്പൂസ് കുട്ടി, ഗുഡ് ഈവനിങ് ദീപക്കുട്ടി, അമൃത കാർത്തിക കുട്ടി, റേഡിയോ ഫാമിലി ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ ചേട്ടനും നല്ലൊരു അടിപൊളി ഗുഡ് നൈറ്റ് ഞാനും അങ്ങോട്ട് തരാണ് കേട്ടോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ വേണുഗോപാൽ ചേട്ടനാണ് കേട്ടോ. വേണുഗോപാൽ ചേട്ടൻ എന്താണ് അയച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല മനസ്സറിഞ്ഞ് തരുമ്പോഴാണ് അവയെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. അത് സ്നേഹമായാലും പരിഗണനയായാലും. സ്നേഹപൂർവ്വം ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് വേണുഗോപാൽ ചേട്ടനാണ് ഈ ഒരു മെസ്സേജ് കിടങ്ങറയിൽ നിന്ന് അയച്ചിട്ടുള്ളത്. ചേട്ടന് നല്ലൊരു ശുഭരാത്രി അങ്ങോട്ട് തരുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ദാ പാട്ടിലേക്ക് പോകണം. ദാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ദാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ അപർണയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാട്ടാണ് കേട്ടിട്ട് വന്നത്. അപ്പോ നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ഉണ്ടാരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ഈവനിങ് അപ്പൂസർ.
0: ഗുഡ് ഈവനിങ് അനിൽ ചേട്ടൻ, എന്നാണ്ട് വിശേഷം?
1: ഒന്നുമില്ല, അപ്പൂസറുടെ പാട്ട് പോയി.
0: അതെ, കൊട്ടിയൂര് പോയിട്ട് എന്താ കൊണ്ടുവന്നേ? ഓടപ്പൂ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: വേണ്ടത് നമ്മുടെ
0: ഓക്കെ, നമുക്ക് ആ ഒരു പാട്ട് കേക്കാം കേട്ടോ. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ കേട്ടോ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മളെ വിളിച്ചത് അനിൽ ചേട്ടനാണ്. അപ്പം നമ്മുടെ വിജയ്, അതെ, തലപതി അണ്ണൻ്റെ പാട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരല്ലേ, നമ്മുടെ എന്താ പറയുക, തമിഴ്നാട് മുഖ്യമന്ത്രി കൂടിയാണ് വിജയ് അണ്ണൻ. അപ്പോൾ അണ്ണൻ്റെ ഒരു കുരുവി മൂവിയിലെ സോങ് ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് ഈവനിങ് അപർണക്കുട്ടി, കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവചേശി കുമരകം, ശിവചേശിയാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ഞാൻ അങ്ങോട്ട് തരുകയാണ്. ചേച്ചിയുടെ ഈ ഒരു ഗുഡ് നൈറ്റ് ഞാൻ എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ സിറാജ് ഏട്ടൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി തന്നിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് ഈവനിങ് അപർണ, നമസ്കാരം. ഞാൻ വിളിച്ചിട്ട് കോള് കണക്റ്റ് ആകുന്നില്ല, കുറേ ട്രൈ ചെയ്തു. നാളെ എൻ്റെ മകള് ജൂഹി മോളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് ആശംസകൾ അറിയിക്കണേ. ആനന്ദൻ ചേട്ടൻ്റെ പാട്ട് കേട്ടിരുന്നു, ഒത്തിരി നന്ദി, ഒത്തിരി ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിൽ സന്തോഷമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, ഒത്തിരി സ്നേഹത്തോടെ. റാണി വർഗീസ് എന്ന ലൂ ചേരാൻ നല്ലൂർ. അപ്പം എന്തായാലും റാണി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും റാണി ചേച്ചിയുടെ മോള് ജൂഹി ചേച്ചിയുടെ, ജൂഹി ചേച്ചിയാണോ എന്നറിയത്തില്ല കേട്ടോ. അപ്പം എന്തായാലും റാണി ചേച്ചിയുടെ മോള് ജൂഹിയുടെ പിറന്നാളാണ് നാളെ. അപ്പോൾ ഒരു അടിപൊളി പിറന്നാൾ ആശംസ ഞാനിവിടെ നൽകുകയാണ് അഡ്വാൻസ് ആയിട്ട്. അപ്പം ചേച്ചി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അപ്പം എന്തായാലും കണക്റ്റ് ആകും. അതായത് ഞാനിവിടെ കോള് ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വിളിച്ചാൽ കണക്റ്റ് ആകുന്നതായിരിക്കും. ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിളിച്ചാൽ കണക്റ്റ് ആകില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലോ. കുരുവി മൂവിയിലെ അടിപൊളി സോങ് ആണ് ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വേണമെങ്കിൽ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കൂട്ടിവെച്ചോ, കുറച്ച് ഡാൻസൊക്കെ കളിക്കാൻ പറ്റിയ പാട്ടാണ്. എന്നും പറഞ്ഞ് ടപ്പാങ്കൂത്തൊന്നും കളിക്കാൻ പറ്റത്തില്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഒരു പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10-ാം ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447 99 2491.

പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെയാണ് ഇതാ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നത് സോങ്സ് ഓൺ ഡിമാൻഡ് ആണ് കേട്ടോ. സോങ്സ് ഓൺ ഡിമാൻഡിൽ കൂടിയുള്ളത് ഞാൻ ആർജി അപർണയാണ്. അപ്പം എന്തായാലും നമ്മൾ സോങ്സ് ഓൺ ഡിമാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു മുക്കാൽ ഭാഗവും കവർ ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ മുക്കാൽ ശതമാനം സമയം അങ്ങോട്ട് തീർന്നു പോയിരിക്കുകയാണ്. എത്ര വേഗമാണല്ലേ സമയം പോകണം. സാധാരണ വെറുതെ ഇരിക്കുമ്പോൾ സമയം പോകാറില്ലേ, ഈ ലൈവിൽ കയറി കഴിയുമ്പോഴില്ലേ പെട്ടെന്ന് ഒരു രണ്ട് പാട്ട് കേൾക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ സമയം പോകും. അപ്പം എന്തായാലും ഇതാ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാണ് കേട്ടോ. ഗുഡ് ഈവനിങ് അപർണ. ഉള്ളു പിടഞ്ഞാലും ചിരിച്ചേക്കണം, തൂൽവി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ചുറ്റിലും. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻ അവണൂർ. ശ്രീധരൻ ചേട്ടനാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടന് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരികയാണ്. അപർണ മോളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീത ചീച്ചി ഇതാ ഇവിടെ ഓടി എത്തിയിട്ടുണ്ട്. ഗീത ചീച്ചിക്ക് നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരികയാണ് ഗീത ചീച്ചി ചുമത്ര കേട്ടോ. ഓക്കെ അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് നോക്കാം. ഗുഡ് നൈറ്റ്. ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും സ്നേഹത്തോളം വിലയുള്ള മറ്റൊന്നുമില്ലെന്നേ. സ്നേഹപൂർവ്വം ശുഭരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നാരായണൻ ചേട്ടനാണ്. ചേട്ടനും നല്ലൊരു ശുഭരാത്രി ഞാൻ അങ്ങോട്ട് തരാണ്. നമ്മുടെ കൂടെ അടുത്തൊരു കോളറുണ്ട്, ആരാണ് എന്ന് നോക്കിക്കളയാം. ഹലോ, നമസ്കാരം ജോമൻ ചേട്ടൻ. എന്നുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? കുറച്ച് സങ്കടമുള്ള പാട്ടാണ്. നമ്മളെയൊക്കെ വിഷമിപ്പിക്കാനാണോ? ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. നമ്മൾ വിളിച്ചത് ജോമോ ചേട്ടനായിരുന്നു. ഒരു രാത്രി കൂടി വിട വാങ്ങുന്നു എന്ന് തുടങ്ങുന്ന സോങ് ആണ് കേട്ടോ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഫ്രം ദ മൂവി സമ്മർ ഇൻ ബദ്ലഹേം. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി കൊടുത്തേക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്ന പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കും. റേഡിയോ മാക് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: പ്രിയ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ യാത്ര തുടരുമായിരുന്നു സോങ്സ് ഓൺ ഡിമാൻഡിലൂടെ. അപ്പോൾ അത് എനിക്ക് ടാറ്റ പറയാനുള്ള സമയമാകുമ്പോൾ നമ്മുടെ കൂടെ ലാസ്റ്റ് കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ നടക്കാവ് സന്തോഷ്.
0: ഓക്കെ സന്തോഷ് ഏട്ടാ, ഏത് പാട്ടാ വേണ്ടത്? ഇഷ്ടമാണോ ഈ ഒരു പാട്ട്? ഓക്കെ, അതെ മഴയാണ് എല്ലായിടത്തും, അപ്പൊ ഒരു മഴപ്പാട്ട് കേട്ടേക്ക അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഷീബ കുമരകം, ബിബി മുഹമ്മദ് വടക്കേകാവന്നൂർ, അൻസാർ കൊല്ലം, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും, അപർണക്കും, നിലയത്തിൽ എല്ലാവർക്കും
0: താങ്ക് യു ചേട്ടാ. അപ്പൊ ചേട്ടനും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് പാട്ടിലേക്ക് പോവാട്ടോ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പം എന്തായാലും ദാശേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ഗിരീഷ് ഏട്ടൻ എരമല്ലൂർ നമുക്കൊരു ശുഭരാത്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലേക്ക് ചേച്ചി നമുക്ക് എല്ലാവർക്കും നല്ലൊരു പച്ച കളറിലെ ഗുഡ് നൈറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലേക്ക് ചേച്ചിക്കും അതുപോലെ ഗിരീഷ് ഏട്ടനും നല്ലൊരു ശുഭരാത്രി ഞാനും അങ്ങോട്ട് തരാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. ഹൈ റേഡിയോ മാക്ഫാസ്, മോളൂസേ ഗുഡ് ഈവനിങ്. മോളെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അമ്മിളി ചേച്ചിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും, പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പതിയെ ഇവിടുന്ന് ടാറ്റ പറയുകയാണ്. ദിസ് ഇസ് മീ ആർജെ അപർണ സൈനിങ് ഓഫ് ഫ്രം സോങ്സ് ഓൺ ഡിമാൻഡ്. കേട്ടുകൊണ്ടേ ഇരിക്കും റേഡിയോ മാക്ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക് കൂട്ടായി.

0: ಪ್ರಣಯ ಪುಷ್ಪಮೇ.
1: ಆಹಾ, ಎಂದ ಪಾಠ.
0: ಹೃದಯ ಸರಸಿ
1: ಪ್ರಣಯ ನಾಯಕನ പിന്നണിയിൽ ഗാനഗന്ധർവന്റെ ശബ്ദം. പാട്ട് കേൾക്കാനും കാണാനും ഒക്കെ എന്താ ഭംഗിയല്ലേ കേശവാ?

0: ദാ പാട്ട്. മധുരഗീതത്തിലൂടെ കേൾക്കുന്ന പാട്ടുകൾ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. സ്കൂള് വിട്ട് ചോറുണ്ണാൻ ഇരിക്കുന്ന ഒരു ഓർമ്മ. മോളെ, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
1: പഴയകാല ഓർമ്മകളിലേക്ക് തീർക്കുന്ന പാലം, അതിന് നിമിത്തമാകുന്നതോ മലയാളത്തിലെ കാലത്തെയും ക്ലാസിക് ഹിറ്റുകൾ, മധുരഗീതങ്ങൾ.

0: എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1:30 ആർ ജെ അമൃത കാർത്തികയ്ക്കൊപ്പം മധുരഗീതങ്ങൾ. റേഡിയോ മെക്ഫാസ് 90.4 ടൈം ചെക്ക്
1: 8 o'clock.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെന്റിസ്ട്രി വിഭാഗത്തിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, പീഡിയാട്രിക്, ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, ഓർത്തോഡോണ്ടിക്സ്, പ്രോസ്റ്റോഡോണ്ടിക്സ്, പീരിയോഡോണ്ടിക്സ് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാനുള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
4: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.
5: നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ പുതുമയാർന്ന പെയിന്റുകളുടെ വലിയ ശേഖരവുമായി തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇടനിലക്കാരില്ലാതെ, കമ്മീഷൻ ഇല്ലാതെ ഗുണമേന്മയുള്ള പെയിന്റ് ന്യായമായ വിലയ്ക്ക് തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏഷ്യൻ പെയിന്റ്, ഇൻഡിഗോ പെയിന്റ്, MRF പെയിന്റ്. വീടായാലും ഓഫീസ് ആയാലും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മാറ്റുകൂട്ടാൻ തിരുവല്ല ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, MC റോഡ്, രാമചിറ, തിരുവല്ല. ഫോൺ നമ്പർ 9447454894.
6: ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം. ജിയോ ഏജൻസീസ്, മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

Hey, Rose!

0: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
1: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
0: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
1: ഫോൺ 7012586661.
0: സീറോ ഡെലിവറി. എവരിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
1: തിരുവല്ലയിൽ ആദ്യമായി ലാസിക് സേവനം ലഭ്യമാക്കിക്കൊണ്ട് അമിത ഐ കെയർ ഇനി കണ്ണടയും കോൺടാക്ട് ലെൻസും ഒക്കെ മാറ്റി കാഴ്ചയുടെ സ്വാതന്ത്ര്യം നേടും. 35 വർഷത്തെ സേവന പാരമ്പര്യത്തോടു കൂടിയ തിരുവല്ലയിലെ ഐ കെയർ ഹോസ്പിറ്റൽ അമിത ഐ കെയർ കാറ്ററാക്ട്, റെറ്റിന, കോർണിയ, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഓഫ്താൽമോളജി തുടങ്ങിയ കണ്ണിന്റെ എല്ലാ പരിശോധനകളും ലാസിക് സേവനവും ഇനി ആധുനിക സൗകര്യങ്ങളോടുകൂടി. ഇന്ന് തന്നെ സന്ദർശിക്കൂ അമിത ഐ കെയർ ഇന്റർനാഷണൽ കോംപ്ലക്സ്, പുഷ്പഗിരി റോഡ്, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: നാവിൽ കൊതിയൂറും രുചിഭേദങ്ങളുടെ വിശേഷങ്ങളുമായി രുചിക്കൂട്ട്.
2: റേഡിയോ മാക്ഫാസ്റ്റ് 90.4 രുചിക്കൂട്ട്, കൂടെയുള്ളത് ദീപ. അപ്പൊ ഇന്നത്തെ രുചിക്കൂട്ടിൽ എന്തായിരിക്കും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രുചി വേണം, അത് ഹെൽത്തി ആയിരിക്കണം, അത് നിർബന്ധമാണല്ലേ. നമ്മൾ ടേസ്റ്റിന്റെ പിറകെ പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ രുചിയും ആരോഗ്യവും ഒരൊറ്റ ഗ്ലാസ്സിൽ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സൂപ്പർ ആയിരിക്കും. അത് കുടിക്കാൻ ടേസ്റ്റും ആണ്, നമുക്ക് ഹെൽത്തി ആണ്. എന്തായാലും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല മധുരമുള്ള ഒരു ആരോഗ്യക്കൂട്ടാണ്. ഡേറ്റ്സും ബനാനയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഷേക്ക്, അതായത് പഴുത്ത പഴവും ഈന്തപ്പഴവും ചേർത്തുണ്ടാക്കുന്ന ഈ ഒരു ഷേക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഷേക്ക് ഐറ്റംസ് ഒക്കെ മിക്കവാറും കുട്ടികൾക്ക് ഇഷ്ടമാണ്. നമ്മൾ അല്ലാതെ ഇപ്പോൾ പഴുത്ത പഴം കൊടുത്താലോ ഡേറ്റ്സ് കൊടുത്താലോ അവർ കഴിക്കണമെന്നില്ല. അപ്പൊ അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉള്ളിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ നമ്മളിന്ന് മാറ്റി പിടിച്ചേ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്ക് കുട്ടികളെയൊക്കെ തല്ലിയൊക്കെ തീറ്റിപ്പിക്കാറുണ്ട്, പക്ഷെ ഇപ്പൊ അതൊന്നും നടക്കില്ല അല്ലെ. അവരുടെ അടുത്ത് ഒരടവും നടക്കാത്ത സ്ഥിതിക്ക് ഇതുപോലെ രുചി ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് 2 കപ്പ് തണുത്ത പാലെടുക്കുക, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് 1 വലിയ സ്പൂൺ, 6-7 ഡേറ്റ്സ് ഈന്തപ്പഴം നമുക്ക് എടുക്കാം കുരു കളഞ്ഞത്, പിന്നെ പഴം 2 എണ്ണം, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക, ആവശ്യത്തിന് പഞ്ചസാര. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഷേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതിപ്പോ ഡെയിലി കൊടുക്കണമെന്നൊന്നുമല്ല, ഇപ്പൊ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം കൊടുക്കാം, അങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്യാം. കാരണം പഞ്ചസാരയൊക്കെ കൂടുതലായാലും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പൊ ഇതൊക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് തന്നെ ആ ഒരു മധുരത്തിൽ കഴിക്കുമെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പനങ്കൽക്കണ്ടം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി ഞാൻ പറയാം. ഇൻഗ്രീഡിയൻസ് 2 കപ്പ് തണുത്ത പാല്, 1 വലിയ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, ഈന്തപ്പഴം 6 എണ്ണം കുരു കളഞ്ഞത്, പഴം 2 എണ്ണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചത്, ആവശ്യത്തിന് പഞ്ചസാര. ആദ്യം നമ്മൾ പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി ചേരുവകൾ, അതായത് ഈന്തപ്പഴവും കണ്ടൻസ്ഡ് മിൽക്കും ജസാരയും പാലും എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഗ്ലാസ്സുകളിലാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമുക്ക് കാഷ്യനട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, പിസ്ത വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, സ്ട്രോബെറി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അങ്ങനെ അവരെ കൊതിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഒരു ഷേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലല്ലേ. ഇനിയിപ്പോൾ ഈന്തപ്പഴമല്ല, നമുക്കിപ്പോൾ പപ്പായ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പപ്പായ ഷേക്ക് ഉണ്ടാക്കുക കേട്ടോ. അത് ഈന്തപ്പഴം മാറ്റിയും മറിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ബദാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബദാം കുറച്ച് കൂടുതൽ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പം അങ്ങനെ ഓരോ ദിവസവും മാറി മാറി ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സാധനങ്ങളും ഒരേ ദിവസം നമ്മൾ ഒരേ വിറ്റമിൻസും അതുപോലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യം അധികമായാലും അമൃതം വിഷം എന്ന് പറയില്ലേ. അപ്പൊ എല്ലാം മാറ്റി മാറ്റി കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ എന്തായാലും ഈ ഒരു ഡേറ്റ്സ് ആൻഡ് ബനാന ഷേക്ക് എന്തായാലും ആഴ്ചയിൽ 1 ദിവസം നിങ്ങളുടെ ഈ ഒരു ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ രുചിക്കൂട്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദീപ. സ്റ്റേ ട്യൂൺ റേഡിയോ മാക്ഫാസ്റ്റ് 90.4. നാട്ടുകാർക്ക് കൂട്ടായി. എവരിവൺ കുക്ക് ആൻഡ് ഈറ്റ് ഹാപ്പിലി.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
1: ഇലാൻ ക്ലാസിക്സ് മുത്തൂർ തിരുവല്ല.
2: മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപാ ടവറിന് സമീപം, തിരുവല്ല.
3: സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാ.
4: വിഷമിക്കേണ്ട, ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയ ഇല്ലാതെ സ്ട്രോക്ക്, ഫൈബ്രോയിഡ്സ്, പ്രോസ്റ്റേറ്റ്, തൈറോയ്ഡ്, കാലിലെ ബ്ലോക്കുകൾക്കും മറ്റ് സങ്കീർണതകൾക്കും അതിവേഗം മികച്ച ചികിത്സ. ഡോക്ടർ KM ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
0: സമയം

ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നരച്ച മുടി എന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം പറയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വെൽക്കം ടു ചമയം വിത്ത് മീ ആർ ജെ അപർണ. വളരെ ചെറുപ്പത്തിൽ തന്നെ തലമുടി നരക്കുക എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഉറക്കക്കുറവ്, വെള്ളം മര്യാദയ്ക്ക് കുടിക്കാതെ വരിക, സ്ട്രെസ്, ഇനി അതല്ല എങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ ഒരുപാട് മരുന്നുകൾ എടുക്കുക, കെമിക്കൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ഇതെല്ലാം നരച്ച മുടി വരാനായിട്ടുള്ള പ്രധാന കാരണങ്ങളാണ് കേട്ടോ. ഒരു പരിധിവരെ ഇതൊക്കെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ബിസി ലൈഫിൽ അതത്ര പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയേണ്ടി വരും. അപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നരച്ച മുടി മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. നിങ്ങളുടെ തലയിൽ പെട്ടെന്ന് നര കണ്ടു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നും പറഞ്ഞു ഓവറായിട്ട് ഉറങ്ങരുത്. ഉറക്കത്തിന്റെ ഒരു ടൈമുണ്ടല്ലോ, അതെപ്പോഴും നിങ്ങളൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നീട് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതൽ ഇലക്കറികൾ, നട്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇനി നിങ്ങൾ ഹെയർ കളറ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള കളറ് ഒക്കെ ഉപയോഗിക്കുക. അതായത് മെഹന്തി അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇപ്പം നമ്മുടെ വീട്ടിൽ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ നരച്ച മുടി മാറാനായിട്ട് പ്രധാനമായിട്ടും മുത്തശ്ശിമാര് ഒരു എണ്ണ അങ്ങോട്ട് കാച്ചും അല്ലേ. ആ എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഈ നരച്ച മുടി വരില്ല എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അത് ഒരു പരിധിവരെ സത്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നരച്ച മുടിയെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു എണ്ണക്കൂട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, രണ്ടേ രണ്ട് ഐറ്റംസ് മതി. വേറൊന്നുമില്ല, നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് തേങ്ങാപ്പാല് പിഴിഞ്ഞ് വെള്ളം ചേർക്കാതെ അത് കാച്ചി കുറുക്കി എണ്ണയായിട്ട് മാറ്റില്ലേ, അതിനെയാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോ ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ എപ്പോഴും ദൂരെയുള്ള സ്ഥലത്ത് വർക്കിന് പോയിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം. അപ്പൊ അവർക്കത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ

സാധാരണ വെളിച്ചെണ്ണ എടുത്താൽ മതി. അപ്പോ ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലാണ്. അപ്പൊ ഈ രണ്ട് ഐറ്റം ഉപയോഗിച്ച് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാല് സാധാരണ എണ്ണ കാച്ചുന്ന പോലെയേ അല്ല ഇത് ചെയ്യേണ്ടത്. നമ്മൾ തലേ ദിവസം, അതായത് കുറച്ച് എണ്ണ, ഇപ്പൊ നമ്മൾ തലയിൽ എത്രത്തോളം എണ്ണയാണ് തേക്കുക അത്രത്തോളം എണ്ണ എടുക്കുക, അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില അത് വെളിച്ചെണ്ണയിൽ മുങ്ങി കിടക്കുന്ന വിധത്തിൽ രാത്രി തന്നെ എടുത്ത് വെക്കുക. എന്നിട്ട് തുറന്നു വെക്കണം, ഫ്രിഡ്ജിലൊന്നും എടുത്തു വെക്കരുത്. അതങ്ങനെ ഇരിക്കുക. പിറ്റേ ദിവസം നമ്മൾ കുളിക്കണതിന് ഒരു 15 മിനിറ്റ് മുമ്പ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അതായത് നല്ല ഒരു വലിയ പാത്രത്തിൽ തിളച്ച വെള്ളം എടുക്കുക, അതിൻ്റെ മേളിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രം വെക്കുക, എന്നിട്ട് ഈ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ചൂടാക്കിയെടുക്കുക, ഒരുപാട് ഡയറക്റ്റ് തീയിൽ വെച്ചിട്ട് ചൂടാക്കരുത്. അപ്പം ഇങ്ങനെ ചെറു ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മുടി വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ നരയെയും കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഒറ്റ രാത്രി കൊണ്ടൊന്നും നമ്മുടെ തലയിൽ വന്ന നരച്ച മുടി മാറില്ല. ഇത് ഒന്നര വട്ട ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് അത്രക്ക് ബുദ്ധിമുട്ടാണ്, ഓയിലി സ്കിന്നാണ്, പ്രശ്നങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തലയിൽ ഉണ്ടാകുന്ന നരച്ച മുടി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എണ്ണക്കൂട്ടാണ് എന്ന് പറഞ്ഞു തന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ ഷമയത്തിന്റെ എപ്പിസോഡിൽ നിന്ന് ഞാൻ പതി ടാറ്റ ബൈ ബൈ പറയുകയാണ്. ഇത്രയും നേരം ഷമയത്തിൽ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ അപർണയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ മാക്സ് ഫാസ്റ്റ് 90.4 നാട്ടുകാർക്ക്.

0: 1924 പുളിമൂട്ടിൽ സിൽക്സ്,
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ജിയോ ഏജൻസീസ് തിരുവല്ല, ക്രോംപ്ടൺ ബേസ്, കിർലോസ്കർ, വി ഗാർഡ് പമ്പ് സെറ്റുകൾ, ക്രോംപ്ടൺ ഫാൻസ്, സിന്തെക്സ് വാട്ടർ ടാങ്ക്, കേളചന്ദ്ര PVC പൈപ്പ്സ്, മികച്ച ഇനം പ്ലംബിംഗ് മെറ്റീരിയൽസ് തുടങ്ങിയവ ഹോൾസെയിലായും റീറ്റെയിലായും കഴിഞ്ഞ 53 വർഷങ്ങളായി വിതരണം ചെയ്തു വരുന്ന തിരുവല്ലയിലെ മികച്ച സ്ഥാപനം ജിയോ ഏജൻസീസ്. മിതമായ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജിയോ ഏജൻസീസ്, കാവേരി ബിൽഡിംഗ്, ദീപ ടവറിന് സമീപം, തിരുവല്ല.

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം സെറ്റ്
1: 9 o'clock. ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ് തിരുവല്ല.
2: ഇലാൻ ക്ലാസിക്സ് മുത്തൂറ്റ് തിരുവല്ല.

0: സിൽക്സ് 1924 പുളിമൂട്ടിൽ സിൽക്സ്
1: പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി. ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ സ്കിൻട്രല്ല കോസ്മറ്റോളജി സെന്ററിൽ മുടികൊഴിച്ചിലിനുള്ള പി ആർ പി ട്രീറ്റ്മെന്റ്, കെമിക്കൽ പീലിംഗ്, ഹൈഡ്രാഫേഷ്യൽ തുടങ്ങിയ സ്കിൻ റിജുവിനേഷൻ ചികിത്സകളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബൊട്ടീക്കായ ഇലാനുള്ളത്. ലോകോത്തര നിലവാരമുള്ള ഫാഷനുകളും ട്രെൻഡുകളും കളർ കോമ്പിനേഷനുകളും എല്ലാം ആദ്യം വരുന്നത് തിരുവല്ലയിലാണ്. ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ് അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു.
3: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

പുളിമൂട്ടിൽ സിൽക്സ് തിരുവല്ല, അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.

0: നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, ഇതെല്ലാം നിന്നോട് എനിക്കുള്ള സ്നേഹം കൊണ്ടാണ്.
1: എനിക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ പെട്ട പാട് കണ്ടാൽ മതിയല്ലോ അത് മനസ്സിലാക്കാൻ.
0: ജോലി ചെയ്ത് പണം ഉണ്ടാക്കാൻ സമയമില്ലായിരുന്നു, അപ്പോഴേക്കും പണവുമായി വേറെ വല്ലവരും ഒന്ന് കൊണ്ടുപോയാലോ. അതുകൊണ്ട് ഒരു എളുപ്പവഴി കണ്ടുപിടിച്ചാ ഞാൻ.
1: ഈ സ്നേഹം എന്നും എന്നോടുണ്ടാവണം കേട്ടോ,
0: മരിക്കുന്നത് വരെ.

0: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. ഡിസൈനർ ഗൗൺസ് ആൻഡ് എക്സ്ക്ലൂസീവ് ലെഹങ്ക കളക്ഷൻസ്, ഇലാൻ ക്ലാസിക്സിലെ വെറൈറ്റി കളക്ഷൻസ്, അതെന്നെ ശരിക്കും അതിശയിപ്പിച്ചു. ഗൗണുകളുടെ ഡിസൈനും അതിലെ വെറൈറ്റികളും ക്ലാസ് ആണ്.
1: ഇലാൻ ക്ലാസിക്സ്, മുത്തൂർ, തിരുവല്ല.

0: തിരുവല്ല മുത്തൂർ ഏറ്റുമാനൂർ.
1: ആരോഗ്യ പരിചരണത്തിന്റെ 65 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല അവതരിപ്പിക്കുന്ന ധന്യം പ്രിവിലേജ് കാർഡ് സ്വന്തമാക്കി 48 മണിക്കൂർ ജനറൽ വാർഡിൽ അഡ്മിറ്റായ ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഒബിജി, ഇഎൻടി, ഓർത്തോപീഡിക്സ്, ഡെർമറ്റോളജി, സൈക്യാട്രി, പീഡിയാട്രിക്സ് എന്നീ സർജറി ആവശ്യമില്ലാത്ത ചികിത്സയ്ക്ക് പ്രതിദിനം 750 രൂപയും പാക്കേജിൽ ഉൾപ്പെടാത്ത സർജറികൾക്ക് പ്രതിദിനം 2000 രൂപയും ലഭിക്കുന്നു. ഇപ്പോൾ കരുതൽ സ്പർശം 25,000 പേരിലേക്ക്. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല. ബഹുരാഷ്ട്ര കമ്പനികളിലും ഏറെ തൊഴിൽ സാധ്യതയുള്ള സിവിൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് 10 ക്ലാസ് പാസ്സായവർക്കായി 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡും പഠന നിലവാരവുമുള്ള പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം MBGM ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് സൗജന്യ ഹെൽപ് ഡെസ്ക് കോളേജിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 22. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 9447 9924.

man.

పెడితే అమ్మ కూడా మెడితే అయ్యతో మమ్మల్ని చెప్పెడితే

0: റേഡിയോ മെക്ഫസ് 90.4 ടൈം ചെക്ക് 10 o'clock.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കോസ്മെറ്റിക് ഗൈനക്കോളജി വിഭാഗത്തിൽ സ്ത്രീകളിലെ സ്വകാര്യ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. ലോകോത്തര ചികിത്സാ സജ്ജീകരണങ്ങൾ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
3: ഇന്ന് ഞാൻ തിരുവല്ലയിലേക്ക് പോവുകയാണ്. തിരുവല്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസൈനർ ബുട്ടീക്കായ ഇലാൻ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബ്രൈഡൽ കളക്ഷൻ ഇലാൻ ക്ലാസിക്സിലാണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ വൈറ്റ് ആൻഡ് പേസ്റ്റൽ കളർ വെഡിംഗ് കളക്ഷൻസ്. ഇലാൻ ക്ലാസിക്സ്,
4: മുത്തൂർ, തിരുവല്ല.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി പേടി വേണ്ട, ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഫിറ്റ്നസ് നേടാം. അതെ, കേരളത്തിൽ ആദ്യമായി ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് വിഭാഗം ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2:30 സിനിമാ താരം ശ്രീ നരേൻ നിർവഹിക്കുന്നു.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പുളിമൂട്ടിൽ സിൽക്സ്
1: തിരുവല്ല അൽമാര ബൈ പുളിമൂട്ടിൽ സിൽക്സ് കൊച്ചി.
2: സീറോ ഡെലിവറി
3: യെസ്.
2: അവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, മരുന്നുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും വേഗതയോടും കൂടി എത്തിക്കുന്നു.
3: ജോലി തിരക്ക് മൂലം സമയമില്ലാത്തവർ, വീട്ടിൽ പ്രായമായ ആളുകൾ മാത്രമുള്ളവർ, അങ്ങനെയുള്ള തിരുവല്ലക്കാർക്കായി എത്തുന്നു സീറോ ഡെലിവറി.
2: വെറും 499 രൂപയ്ക്ക് 15 ഡെലിവറി.
3: ഫോൺ 7012-58-6661.
2: സീറോ ഡെലിവറി. എവറിത്തിങ് സ്റ്റാർട്ട് ഫ്രം സീറോ.
4: വാക്കുകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം, കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം, ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വീറ്റ് ഡ്രീംസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടെയുള്ളത് ആർ ജെ അമൃത കാർത്തിക. കാലം ഒരുപാടൊരുപാട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായി നമ്മുടെ നാട്ടുവഴികൾ. ഒന്നാലോചിച്ചു നോക്കിയേ, എത്ര നാട്ടുവഴികളിലൂടെ അല്ലെങ്കിൽ ഇടവഴികളിലൂടെ നമ്മൾ നമ്മുടെ ബാല്യം കൊണ്ടുപോയിട്ടുണ്ട്. നാട്ടുവഴികൾക്ക് തന്നെ ഒരു പ്രത്യേക മണമുണ്ടായിരുന്ന ഒരു കാലമുണ്ടല്ലേ. മഴ പെയ്താൽ മണ്ണിൻ്റെ ഗന്ധവും വേനലിൽ പൊടിപടലങ്ങളും ഇരുവശത്തും പച്ചപ്പും നിറഞ്ഞ വഴികൾ. സ്കൂളിലേക്ക് നമ്മൾ പോയിരുന്നതും കൂട്ടുകാരൊപ്പം കളിച്ചതും ആദ്യമായി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതുമൊക്കെ ആ വഴികളിലായിരുന്നല്ലേ. ഇന്ന് ടാറിട്ട വിശാല റോഡുകൾ വന്നെങ്കിലും പഴയ നാട്ടുവഴികളുടെ ആത്മബന്ധം അത് നമ്മുടെ മനസ്സിൽ മയാതെ കിടന്നുണ്ട്.

കാക്കകൾക്ക് ചിറക് വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

0: രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 11 മണിക്കും. കവിതയുടെ മനോഹര ലോകവുമായി റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.
1: അമ്മതൻ മണിക്കുട്ടൻ.
2: ശരിക്കും ഈ വീടുകൾക്കിടയിലൂടെ അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ആ ഇടവഴികൾ നമ്മുടെ ഗ്രാമജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നല്ലേ. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ സഹായിച്ച ആ വഴികൾ നമ്മുടെ ബന്ധങ്ങളെയും ഒരുപാട് അടുപ്പിച്ചിരുന്നു. വൈകുന്നേരങ്ങളിൽ നമ്മുടെ കളിചിരികളും മുതിർന്നവരുടെ സംസാരങ്ങളും ഒക്കെ നിറഞ്ഞിരുന്ന ആ ഇടവഴികൾ ഇന്ന് പല സ്ഥലങ്ങളിലും ഓർമ്മകളായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആ ഇടവഴികൾ നിറഞ്ഞു നിൽപ്പുണ്ടോ?
3: ആതിരപ്പൂവണിയ ആത്മസഖീ

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

ആ നാട്ടുവഴികൾക്ക് മറ്റൊരു ഭംഗിയായിരുന്നല്ലേ. ചെറിയ ചെറിയ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. ചിലപ്പോൾ ആ വഴി തുടങ്ങുന്നത് മുതൽ ഏകദേശം അവസാനിക്കുന്നത് വരെ നല്ല വെള്ളം, ഇങ്ങനെ തെളിഞ്ഞ വെള്ളം കിടക്കും. അതിൽ ചവിട്ടിയായിരിക്കും നമ്മൾ നടന്നു പോകുന്നത്. ചിലപ്പോഴൊക്കെ കടലാസ് തോണികൾ ഒഴുക്കുന്ന ആ ബാല്യം പോലും നമ്മുടെ ഓർമ്മയിലേക്ക് വരുമല്ലേ. ഇനി കുടയും ചൂടി മഴ നനഞ്ഞ് നടന്ന ആ വഴികൾ പ്രകൃതിയോടൊപ്പം ജീവിച്ച ഒരു കാലത്തിന്റെ സാക്ഷികളായിരുന്നു.

90.4 റേഡിയോ നമ്മുടെ ജീവിതത്തിലെ പല സൗഹൃദങ്ങൾക്കും ജന്മം നൽകിയത് ഈ ഇടവഴികളായിരുന്നു അല്ലേ. ഒരുമിച്ച് നടന്നത് വഴിയരികിലെ മരങ്ങളിൽ നിന്ന് ഒരുപാടൊരുപാട് മാങ്ങയും അതുപോലെ തന്നെ ചക്കയായിക്കോട്ടെ അങ്ങനെയുള്ള പഴങ്ങളൊക്കെ കഴിച്ച ഓർമ്മ, ചെറിയ തർക്കങ്ങളും പൊട്ടിച്ചിരികളും പങ്കിട്ട വഴികൾ, എല്ലാം ആ ഇടവഴികളുടെ ഭാഗം തന്നെയായിരുന്നു. ഇന്ന് പലരും പല ദിക്കുകളിലായെങ്കിലും ആ വഴികളും ഓർമ്മകളും നമ്മുടെ സൗഹൃദത്തിന്റെ അടയാളമായി നിലനിൽക്കുന്നുണ്ട്. ആ വഴികൾ ഇന്നുണ്ടെങ്കിൽ

വാക്കുകൾക്ക് ചിറകു വിരിച്ച് ആകാശത്തേക്ക് പറക്കാം. കവിതകളിലൂടെ മനസ്സിന്റെ നിശബ്ദത കേൾക്കാം. ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളും ചിന്തകൾ ഉണർത്തുന്ന കവിതകളുമായി എത്തുന്നു റേഡിയോ മാക്ഫാസ്റ്റ് 90.4 കാവ്യ സഞ്ചാരം.

ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. വീടുകളിൽ നിന്ന് ഉയരുന്ന പാചകത്തിന്റെ സുഗന്ധം വരെ നമുക്ക് അറിയാൻ പറ്റുമില്ലേ? അങ്ങനെ പതുക്കെ ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇനി എന്താണ് അമ്മ നമുക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തകളും ഒരുപാട് ഓർമ്മകളും ഒക്കെയായിട്ട് നടന്നു നീങ്ങിയ വഴികൾ. റേഡിയോയിലൂടെ മുഴങ്ങുന്ന പാട്ടുകൾ ചെറുതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അയൽക്കാരുടെ വിശേഷങ്ങൾ നമുക്കറിയാൻ പറ്റും. എല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രാമസായാഹ്നത്തിന്റെ ചിത്രം തന്നെ നമ്മൾ വരയ്ക്കുമല്ലേ? ആ ഇടവഴികൾ ശരിക്കും വെറും വഴികൾ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപാതകളായിരുന്നു. ഇന്ന് ശ്രീ ഡ്രീംസിലൂടെ ആ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മ കൂടി നിങ്ങളുടെ പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ശ്രീ ഡ്രീംസിൽ നിന്ന് യാത്രയാവുന്നു ആർജെ അമൃത കാർത്തിക. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഗുഡ് നൈറ്റ് ആൻഡ്

90.4 Radio Macfast. Radio.

റേഡിയോ മാക്ഫാസ്റ്റ് 90.4 ഇന്നത്തെ പ്രക്ഷേപണം അവസാനിക്കുന്നു. നാളെ രാവിലെ 5:45 അടുത്ത പ്രക്ഷേപണം ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി.